रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസം നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ഡേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ സ്വപ്നം, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത്. നമ്മളാണല്ലോ നമ്മുടെ ലൈഫും. നമ്മൾ മാത്രമല്ല, കുറച്ച് പേരുണ്ടെങ്കിൽ കൂടി നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പൊ നമുക്ക് സന്തോഷം വേണോ, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷകൾ വേണോ, സ്വപ്നങ്ങൾ വേണോ, ഇതെല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നുള്ളൂ എന്നതാണ് വാസ്തവം. അപ്പൊ നല്ല നല്ല പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ലൈഫിൽ ഒരർത്ഥം വരും. അപ്പോ ഇപ്പൊ ഒന്നും ചെയ്യാനില്ലാത്ത ഒരാൾക്ക് എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്ക്. രാവിലെ എഴുന്നേൽക്കണമെന്ന് തന്നെ ചിന്തിച്ചിട്ട് ഇരിക്കും എഴുന്നേറ്റിട്ട്. ഇപ്പൊ എന്താ വേണ്ടത്? ഒന്നുമില്ല എന്നാ പിന്നെ കിടന്നുറങ്ങാം. എന്തൊരു വേസ്റ്റ് ആണ്. കാരണം നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക, നമ്മൾക്ക് ചുറ്റുമുള്ള സ്നേഹമുള്ളവരുടെ സ്നേഹം അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് നമുക്ക് കിട്ടിയാൽ അത് വെറുതെ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല. മാക്സിമം അതിൻ്റെ ആ ഒരു എല്ലാ പ്യൂരിറ്റിയോടും കൂടി നമ്മൾ അതിനെ ആസ്വദിക്കണം. അപ്പോ നല്ലൊരു ദിവസത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. സോ സ്റ്റേ ട്യൂൻഡ്.

ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് എപ്പോഴെങ്കിലും ജീവിക്കാനായിട്ട് പറ്റുമോ? റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമുക്ക് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ എപ്പോഴും പറയും, ഇപ്പം നമ്മൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ എന്ന്. അപ്പൊ പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത ഒരാളുടെ ലൈഫ് വളരെ ബോറിംഗ് ആയിരിക്കും. ഒരു എന്തിന് ജീവിക്കുന്നു എന്ന് തന്നെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും അവരുടെയൊക്കെ ലൈഫിൽ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് നല്ല പ്രതീക്ഷകളുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ടാണ് പ്രതീക്ഷ ഉണ്ടാവേണ്ടത്. ഇപ്പോ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു കാര്യമുണ്ട്. ദുരാഗ്രഹങ്ങളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, നല്ല പ്രതീക്ഷയാണ്. ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പ്രതീക്ഷ ഉണ്ടാകും, മാർക്സ് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം, നല്ലൊരു പ്ലേസ്മെന്റ് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷ കുട്ടിക്ക് ഉണ്ടാകും. ആ പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീണ്ടും അടുത്ത പ്രതീക്ഷകൾ വരികയാണ്. അപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള ഏതൊരു മനുഷ്യനും പ്രതീക്ഷകൾ ഉണ്ടാകും. നമ്മളെ കുറിച്ച് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എന്നതാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷ അത് അത്രയ്ക്ക് നല്ലതല്ല. എന്തുകൊണ്ടാണെന്നറിയോ? പറയാം. റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ജീവിതത്തിൽ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം, നമ്മളെ കുറിച്ച് മാത്രം. മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ അത് വേണോ? ആവശ്യമാണോ അത്? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. നമ്മയ്ക്ക് മറ്റുള്ളവരെ കുറിച്ച് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ, ഇപ്പോ തീർച്ചയായിട്ടും പേരൻസിന് കുട്ടികളെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ ഉണ്ടാകും. അവരെ പഠിപ്പിക്കുമ്പോൾ അച്ഛനമ്മമാര് പറയുമല്ലോ, ഇവനൊന്ന് പഠിച്ച് നല്ല നിലയിലെത്തിയിട്ട് വേണം എനിക്കതൊന്ന് കാണാൻ എന്നൊക്കെ. അത് ഓരോ പേരൻസിന്റെയും സ്വപ്നം, പ്രതീക്ഷ അതാണ്. അത് അവരങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റു പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പോ ഒരാൾക്ക് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കാം, കുട്ടി അതായിരിക്കില്ല താല്പര്യം. അപ്പൊ അത് അവന്റെ മേലെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രതീക്ഷയായിട്ട് നമ്മൾ കണക്കൂട്ടാൻ പാടില്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ ടേസ്റ്റ് തിരിച്ചറിയുന്ന ഒരു പ്രായം ഉണ്ടാകും. ഇപ്പോൾ മാത്സിൽ വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയെ മാത്സിന് കൊണ്ടുപോയി മാത്സ് സബ്ജക്ട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഇതിലേക്കാണ് കൊണ്ടുവന്നതെങ്കിൽ കുട്ടിക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ വേറെ സിലബസ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്താണെന്ന് ചൂസ് ചെയ്യണം. അപ്പൊ കുട്ടികളുടെ ഒരു മാനസിക നിലയും അല്ലെങ്കിൽ അവരുടെ പഠന നിലവാരമൊക്കെ നോക്കിയിട്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. കുട്ടികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, മറ്റുള്ളവരെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ വരുമോ? കേൾക്കൂ, ഇത് റേഡിയോ സിനോ.

ലൈഫിൽ നമ്മളെ കുറിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം, വേണമെങ്കിൽ മക്കളെ കുറിച്ച് പ്രതീക്ഷിക്കരുതെന്നാണ് പറയും. എന്നാലും ചിലർ പറയും, അയ്യോ അത് എന്റെ മോനല്ലേ, എനിക്ക് പ്രതീക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ മറ്റുള്ളവരെ കുറിച്ചുള്ള പ്രതീക്ഷ നമ്മൾക്ക് വേദനകൾ തരുന്നു എന്നാണ് പറയുക. എന്നിവ കേൾക്കുന്നത് റേഡിയോസിനുമാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരാൾ എന്നെ സഹായിക്കണമെന്ന്. അവർക്കതിന് മനസ്സിലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് വേദന വരും. ആ വേദന ആരാ ഉണ്ടാക്കിയത്? അവരല്ല, നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചു അവർ നമ്മളെ സഹായിക്കുമെന്ന്, പക്ഷെ അവർക്കതിന് താല്പര്യമില്ല. അതിൽ അവരല്ല കുറ്റക്കാർ, നമ്മുടെ പ്രതീക്ഷയാണ് അവിടെ കുറ്റക്കാർ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. മറ്റുള്ളവർ നമ്മളെ സഹായിക്കുമെന്നോ അല്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുമെന്നോ എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരുണ്ടാകുമെന്നോ ഇങ്ങനെയൊന്നും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല. നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതാണ് പ്രതീക്ഷിക്കേണ്ടത്. എനിക്ക് നാളെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് എന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചാൽ അത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ലൈഫ് കൊണ്ടുപോകേണ്ടത്. ആ രീതിയിലല്ലാതെ മറ്റൊരു തേർഡ് പേഴ്സണെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. പലർക്കും വളരെ അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും പലരും നമ്മളോട് പെരുമാറിയിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് വിഷമഘട്ടങ്ങൾ വരുമ്പോഴാണ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവനവനിൽ പ്രതീക്ഷ ഉണ്ടാവുന്നത് നല്ലതാണ്. മറ്റുള്ളവരിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ അത് വേണ്ട എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 17-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷമുള്ള, അല്ലെങ്കിൽ ചിങ്ങം പിറന്നതിൻ്റെ ആഹ്ലാദവും സന്തോഷമൊക്കെ മനസ്സിലറിയാതെ ഒരു പ്രത്യേക സന്തോഷം നിറയുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാ മലയാളികൾക്കും അങ്ങനെ തന്നെയാണ്. കർക്കിടകം പിന്നിട്ട് പ്രത്യാശയുടെ പൊന്നിൻ ചിങ്ങം നമുക്കരികിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. മണ്ണറിഞ്ഞ് ജീവിക്കുന്ന മലയാളിക്ക് ഇനി പ്രതീക്ഷയുടെ നാളുകളാണ്. മാത്രമല്ല, ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് കർഷക ദിനമാണ്. അങ്ങനെ മലയാളിയുമായി കണക്റ്റഡ് ആകുന്ന കാര്യങ്ങളെല്ലാം ഒന്നിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ചിങ്ങം പിറക്കുന്ന സമയത്ത് നമുക്കറിയാം ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ശരിക്കും അങ്ങോട്ട് ഇന്ന് മുതലാണ് നമ്മുടെ ആഘോഷങ്ങളുടെ സമയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലമുറകൾ കൈമാറിയ കാർഷിക പാഠങ്ങൾ അതും അടുത്തൊരു ജനറേഷനിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികളിലേക്കും അടുത്തൊരു ജനറേഷനിലേക്കും എത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ കർഷക ദിനത്തോടനുബന്ധിച്ചും നമുക്ക് പറയാനായിട്ട് സാധിക്കും. പഞ്ചമാസത്തിൻ്റെ ആ ഒരു കാലമൊക്കെ കഴിഞ്ഞിട്ട് സമൃദ്ധിയുടെ കാലത്തെ വരവേൽക്കുന്ന ഒക്കെയാണ് ഓരോ കർഷകനും. അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മഴ വലിയ രീതിയിലൊക്കെ പെയ്തെങ്കിലും പ്രതീക്ഷ പറ്റിയിട്ടില്ല കർഷകൻ്റെ മനസ്സിൽ. വറുതികളൊക്കെ മാഞ്ഞു പോകുമെന്നും പൊൻകതിരികൾ വിളയും എന്നുമുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ മലയാളികൾ വീണ്ടും ഒരു മനസ്സിൽ വറുതികളൊക്കെ മാഞ്ഞു പോകുമെന്നും പൊൻകതിരികൾ വിളയും എന്നുമുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ മലയാളികൾ വീണ്ടും

0: എങ്കിലുമൊക്കെ കർഷകന്റെ മനസ്സിൽ പ്രതീക്ഷ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പൊൻകതിരുകൾ വിളയും എന്ന് പറയുന്ന ആ ഒരു ഉറച്ച വിശ്വാസം. എന്ന് പറഞ്ഞപോലെ നമ്മുടെ ലൈഫിലും പ്രതീക്ഷകളൊന്നും പറ്റിയിട്ടില്ല. പ്രതീക്ഷകൾ എന്താ പറയുക, പുതിയ നാമ്പുകളായി നൽകിക്കൊണ്ട് പൊൻകതിരുകൾ വിളയും എന്നുള്ള ആ വിശ്വാസത്തോടുകൂടി വീണ്ടും നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക്, പുതിയ വർഷപ്പുലരിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എല്ലാവർക്കും ചിങ്ങമാസത്തിൻ്റെയും കർഷക ദിനത്തിൻ്റെയും പുതുവർഷ പുലരുടെയും ഒക്കെ നല്ല നല്ല ആശംസകൾ നൽകിക്കൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ദാ സ്റ്റാർട്ട് ചെയ്യാണ്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളുടെ ടൈമാണ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. എനിക്ക് ചില ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ചിങ്ങ അല്ലേ. അപ്പോൾ ചിങ്ങ മുതലുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തുള്ളൂ. കൂടെ നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ വിശ്വസനായിട്ട് കൂടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളും സ്പെഷ്യൽ വിഷസും എല്ലാം തന്നെ ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ ഇപ്പോൾ തന്നെ അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക്. ഞാൻ വിചാരിച്ചു ഒരു ഓണ പാട്ടിൽ തന്നെ ഇന്നത്തെ ദിവസം ചിങ്ങപ്പുലരിയാണ്, പുതുവർഷ പുലരിയാണ്, കർഷക ദിനമാണ്, എല്ലാം കൂടെ ചേരുന്ന എന്താ പറയുക മലയാളത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ഓണപ്പാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ മോർണിംഗ് സവാരി.
1: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.

0: പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പനോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
0: Brought to you by New Indian Supermarket.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
3: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136 6448.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: Qatar's favorite radio station.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: Hi, this is your singer Rahul Nambiar.
6: Vasandamullai pole vandu.
5: You're listening to Radio Suno 91.7, Qatar's favorite radio station. Gate gate kootu koodam.
7: You're listening to
8: Morning Sabah.
7: Morning Sabah.
4: Only on Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. ഈ ദിവസത്തിന്റെ ഒരു സ്പെഷ്യൽ സന്തോഷത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ട് പോകുന്നത് അൻസൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഫൈസിൽ. അദ്ദേഹം പറയുന്നത് ഇന്ന് പെങ്ങളുടെ മകൾ ഓക്കെ ഷലന്റെ 13th ബർത്ത്ഡേ ആണ്. ഈ വലിയ മാമൻ്റെ വിഷസ് അറിയിക്കണേ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഷലനാണ് ഫൈസൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്. നമ്മളുടെയും സ്നേഹത്തോടു കൂടിയുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ.

ജോസഫ് ജീര് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഉമേഷ് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇഫ്തിഹാറുദ്ദീന്റെ ഈ ദിവസത്തിന് ചിങ്ങം ഒന്നിന്റെ മോർണിംഗിന്റെയും സന്തോഷവും ഒക്കെ തന്നെ വിഷ് ചെയ്യുന്നു. രാജേഷ് മട്ടക്കൽ പുതുവത്സര ആശംസകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ചിങ്ങപ്പുലരിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പുതിയ വർഷം എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞതാകട്ടെ, പുതുവത്സര ആശംസകൾ എന്നുകൂടി പറയുന്നു. ജാസിമിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ജാസിം. റിയാസ് ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് പ്രഭു മാടമ്പിക്കാട്ടിലിന്റെ മെസ്സേജ് ഉണ്ട്. ഇന്ന് ചിങ്ങം ഒന്ന്, സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുതുവത്സര ആശംസകൾ എന്ന് പറയുന്നു. ഷാജു ശ്രീധർ, ചിങ്ങപ്പുലരിയിൽ 1000 ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. മുരളി, ഹാപ്പി മലയാളം ന്യൂ ഇയർ. ഇന്ന് പൊന്നിൻ ചിങ്ങമാസം 1, എല്ലാ ശ്രോതാക്കൾക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മുരളിയുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. മീരാൻ ഖാന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി, പുതുവത്സര ആശംസകൾ. പോറ്റി കൊല്ലമാണ് ആ ഒരു വിഷസ് എല്ലാവർക്കും നൽകുന്നത്. മണി മച്ചുങ്ങളുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ റാസ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് റാസ്. അസീസ് ടി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അസീസ്. നവാസ് നാസ്കയുടെ മോർണിംഗ്, നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും എന്നുകൂടി പറഞ്ഞിട്ടാണ് നവാസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് പൊന്നിൻ ചിങ്ങപ്പുലരിയാണ്. വളരെയധികം സന്തോഷമുള്ള ഒരു പുതുവർഷ പുലരിയാണ്. അപ്പൊ എന്തായാലും ചിങ്ങം കണക്ട് ചെയ്ത് നമ്മൾ നോക്കുവാണെങ്കിലും ഒരുപാട് ചിങ്ങ റിലേറ്റഡ് ആയിട്ടുള്ള ചൊല്ലുകൾ നമ്മുടെ മലയാളത്തിലുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ളൊരു വിശേഷത്തിലേക്ക് നമ്മൾ ഇതാ നമ്മുടെ ഇന്നത്തെ തിരുവോണത്തോണിയിലൂടെ അങ്ങോട്ട് പോയാലോ. അപ്പോ തിരുവോണത്തോണിയിൽ നമ്മളിങ്ങനെ തുഴഞ്ഞു പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു ചോദ്യം റെഡിയാണ്. ചോദ്യം ഇതാ ഇങ്ങനെയാണ്. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു ചൊല്ല് തന്നെയാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഊഹിച്ചു പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു ചൊല്ല് തന്നെയാണ് കേട്ടോ. ചിങ്ങത്തിലെ മഴ ചിരിച്ചും. ഇനി ഒരു വാക്കും കൂടി ഉണ്ട്, അതുകൂടെ വന്നു കഴിഞ്ഞാൽ ആ ചൊല്ല് കംപ്ലീറ്റ് ആയി. ചിങ്ങത്തിലെ മഴ ചിരിച്ചും. ഇനി ഒരു വാക്കും കൂടി ഉണ്ട്, ആ വാക്കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ചൊല്ല് കംപ്ലീറ്റ് ആകും. ഓക്കെ, അതൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ ചൊല്ല് കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ചിങ്ങത്തിലെ മഴ ചിരിച്ചും. ഇനി ഒരു വാക്കും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ചൊല്ല് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് ആ ചൊല്ല് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവർക്കും ഗസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചിങ്ങത്തിലെ മഴ ചിരിച്ചും പെയ്യും എന്നാണ് അജി ജേക്കബ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആവാനാണോ ശരി എന്നുള്ളത് നമുക്ക് നോക്കാം. ചിങ്ങത്തിലെ മഴ ചിരിച്ചും. ഇനി ഒരു വാക്കും കൂടി ഉണ്ട്, ആ വാക്കും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ചൊല്ല് അങ്ങോട്ട് ഭംഗിയായിട്ട് പൂർത്തിയായി, അത് കറക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അതൊന്ന് കേട്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. എനിക്ക് അജി ജേക്കബാണ് ആദ്യം തന്നെ ഇതെനിക്ക് ഒന്ന് ഗസ് ചെയ്തിട്ട് ആളുടെ ഒരു ഗസ്സിങ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ കേട്ട് തുടങ്ങുന്നവർക്കും അയച്ച് തുടങ്ങാവുന്നതാണ്. ചിങ്ങത്തിലെ മഴ ചിരിച്ചും, കൂടെ ഒരു വാക്കും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു ചൊല്ല് കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ നമ്മുടെ തിരുവോണത്തോണിയിലെ ഇന്നത്തെ ഈ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക്. ഇനി അടുത്ത പാട്ടിലേക്കും നമ്മൾ എത്തുകയാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഇന്നത്തെ ദിവസവും അങ്ങനെയാണല്ലേ, സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കൂടെ ആ സിനിമയിലെ ഒരു നല്ല പാട്ടും നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. സമയം 6 കഴിഞ്ഞ് 28 ആണ്. മോർണിംഗ് സവാരി കേൾക്കുന്നു. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

റോക്ക് ആൻഡ് റോൾ എന്ന മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നമ്മളൊരു ഓണച്ചൊല്ലിങ്ങനെ, ഓണച്ചൊല്ല് മീൻസ് ചിങ്ങച്ചൊല്ലിങ്ങനെ ചോദിച്ചു വരികയായിരുന്നു. ആ ചൊല്ലുത ഇങ്ങനെയായിരുന്നു കേട്ടോ, ചിങ്ങത്തിലെ മഴ ചിരിച്ചും. ഇനി ഒരു വാക്കും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകും. ഏതാണ് ആ വേർഡ് എന്നുള്ളത്, ആ ചൊല്ല് കൃത്യമായിട്ട് അറിയുന്നവരുണ്ടോ എന്നായിരുന്നു ഞാനിങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമുക്ക് അടുത്തടുത്ത മെസ്സേജുകൾ വന്നിട്ടുണ്ട്. റയാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ചിങ്ങത്തിലെ മഴ ചിരിച്ചും പെയ്യും കരഞ്ഞും പെയ്യും. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജോസഫ് അദ്ദേഹത്തിൻ്റെ വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. പിന്നെ റാഫേൽ ജോമോൻ പറയുന്നത് ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റാസിൻ്റെ മെസ്സേജ്, റാസും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും എന്ന് പറയുന്നു. ഫാസിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞു. ആദ്യം അയച്ചത് ചിങ്ങത്തിലെ മഴ ചിങ്ങപ്പൂമഴ, പക്ഷേ ആ പ്രയോഗം കൊള്ളാം കേട്ടോ, ചിങ്ങപ്പൂമഴ എന്നുള്ള പ്രയോഗം കൊള്ളാം. ഫാസിൽ റഹ്മാനാണ് അത് അയച്ചിട്ടുണ്ടായിരുന്നത്. ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും എന്നാണ് പിന്നീട് അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളത്. അജയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും. അതെ, ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അത് തന്നെയാണ്, ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും. അത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും എന്നുള്ളതാണ് ആ പ്രയോഗം, അല്ലെങ്കിൽ ആ ഒരു ചൊല്ലിൻ്റെ മുഴുവനായിട്ടുള്ളൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ നാടനൊരു ചൊല്ല് അങ്ങനെ ചിങ്ങമാസത്തെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാലോ പഴയ കാലത്തുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ നിരീക്ഷകർ കൂടിയാണ്. അവരിങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രകൃതിയുടെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ചിങ്ങമാസത്തിലെ മഴ എന്ന് പറയുന്നത് പെട്ടെന്ന് പെയ്യുന്നതും പിന്നെ പെട്ടെന്ന് നിൽക്കുന്നതുമായിട്ടുള്ള മഴയാണ്. അതായത് വെയിലും മഴയും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഇടവിട്ടുള്ള മഴ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിങ്ങമാസത്തിലെ ഒരു കാലാവസ്ഥ നാട്ടിലുണ്ടാവുക. ഇത് കൃഷിനെ സഹായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ, അങ്ങനെയുള്ള മഴ പെയ്യുന്നതും. അപ്പോൾ എന്നാലും ഈ വെയിലും മഴയും ഒരുപോലെ വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇടവിട്ടുള്ള ഒരു മഴ എന്നുള്ള അർത്ഥത്തിലാണത്രേ ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരു ചൊല്ല് വന്നിട്ടുള്ളത്. എത്രമാത്രം അടിപൊളിയാണല്ലേ, അന്നത്തെ ആളുകൾ അതൊക്കെ ചിന്തിച്ച് അങ്ങനെ ഒരു ചൊല്ലും കാര്യങ്ങളൊക്കെ എത്രയോ കാലം മുമ്പ് വന്നിട്ടുള്ളത്. നൗഫലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് നൗഫലെ. നൗഷാദ് കെയിലിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചിങ്ങരും ചിതലും ഇങ്ങനെ തന്നെയാണോ അത് വായിക്കുക, അതെനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ നൗഷാദേ, ഒന്ന് ക്ലിയർ ആക്കി അടിപൊളിയായിരിക്കും. എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് കത്തിയില്ല, അങ്ങനെ ഒരു ചൊല്ലുണ്ടോ എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് എന്ന് കറക്റ്റ് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത മണിക്കൂറിൽ നമുക്ക് സ്പെഷ്യലായിട്ട് അവിഷസ് ഒക്കെ കൊടുക്കാനുള്ള സമയം കൂടിയാണ്. ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000097 എന്ന നമ്പറിലേക്ക്. അങ്ങനെ ചിങ്ങച്ചൊല്ലുകൾ കൂടി നമ്മൾ ഇന്ന് തിരുവോണത്തോണിയിലൂടെ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന സമയമായിരുന്നു. ഓക്കെ, ഇനി വരും ദിവസങ്ങളിൽ നമുക്കിതുപോലുള്ള ചൊല്ലുകളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇനി ദിവസങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചൊല്ലുകളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇനി എന്തായാലും നേരെ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അയച്ചിടാവുന്ന സമയമാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന സിനിമയിൽ സുജാത ചേച്ചി പാടിയൊരു പാട്ടുണ്ട്, ആ ഒരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞനിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഈ ചിങ്ങത്തിൻ്റെ ഈ പുതുവർഷത്തിൻ്റെ സന്തോഷ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടായിരിക്കും നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് സവാരിയുടെ യാത്ര.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station.
1: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ, വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
2: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്.
1: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
4: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
5: Gifting partner Daiso Japan, you name it, we have it.
4: And
5: Doha Center, shop more, pay less.
4: Old Airport Road, Doha and Alcor.
5: Call 70222525.
4: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
6: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
2: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
5: Just feel like you're
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബിനോയ് ചേരിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ബിനോയ്. കൂടെ തന്നെ ഷുക്കൂർ, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: എന്റെ പെങ്ങളുടെ മക്കളായ ഹുദയ്ക്കും ഫുദയ്ക്കും രണ്ടുപേർക്കും ബർത്ത്ഡേ ആണ്. ഇരട്ടകളാണ് കേട്ടോ. ഓ, അടിപൊളി ട്വിൻസ് ആണ് അവര്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ ആയിട്ടൊരു ബർത്ത്ഡേ കൊടുക്കണം, വിഷ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പ്രിയപ്പെട്ട രണ്ട് കുട്ടീസിനും നമ്മളുടെ സ്നേഹം നിറഞ്ഞ് വളരെ സ്പെഷ്യൽ ആയൊരു ഹാപ്പി ബർത്ത്ഡേ.

കൂടെ തന്നെ ഈ മുജീബ് റഹ്മാന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആള് പറയുന്നത്, ഓക്കെ, ഇന്ന് പ്രിയ കൂട്ടുകാരൻ മോഹനും സിൽജയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ. അവർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. മോഹൻ സിൽജ രണ്ടുപേർക്കും നമ്മളുടെ സ്നേഹത്തോടെയുള്ള ഡി കെയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യൽ ആശംസകളും സ്നേഹങ്ങളും ഒക്കെ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഡി കെയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഏതായാലും അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ വിചാരിക്കുകയായിരുന്നു ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിക്കാമല്ലോ എന്ന് ഞാനിങ്ങനെ ചോദിച്ച് മനസ്സിലിങ്ങനെ ചിന്തിച്ച് വരുന്ന സമയമാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിഴക്കിൻ്റെ വെനീസ്, നമ്മൾ ആലപ്പുഴേനെ കേൾക്കുന്ന ഒരു വാക്കാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആലപ്പുഴയ്ക്ക് ആ ഒരു പേര് കൊടുത്തത് ആരാണ് എന്നറിയാമോ? കിഴക്കിൻ്റെ വെനീസ് എന്നാണ് നമ്മൾ ആലപ്പുഴേനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആലപ്പുഴയ്ക്ക് കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന ആ പേര് കൊടുത്തത് അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. അത് പറയാനൊരു കാരണം കൂടിയുണ്ട്. അതെന്താണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. കൂടെ നിങ്ങളുടെ ഡി എ വൺസിലുള്ള സ്പെഷ്യൽ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അയച്ചിട്ടുള്ളൂ. 5000 9 1 7 എന്ന നമ്പറിലേക്ക്. ബോയ്ഫ്രണ്ട് മൂവിയിലെ പാട്ട് വരുന്നു.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യു പാർട്ണർ അബു സുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബു സുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
2: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
1: ആൻഡ്
2: ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
1: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
2: കോൾ 7022525.
1: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വേർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: തലമുടി തെക്കൻ കാറ്റിൽ ചച്ചി ചച്ചി തലമുടിനോന്ന് ചച്ചിരിക്കും ഭരിക്കാ.
1: കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയില് ദാസേട്ടനും മഞ്ജുവാര്യരും കലാഭവൻ മണിച്ചേട്ടനും ഒക്കെ ചേർന്ന് പാടിയ ഒരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചു, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആലപ്പുഴനെ കിഴക്കിന്റെ വെനീസ് എന്ന ഇഷ്ടത്തോടുകൂടി പറയാറുണ്ട്. ആരായിരിക്കും അങ്ങനെ ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക? അതിന്റെ മറുപടികൾ എനിക്ക് തരുന്നുണ്ട്. ഡി കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സനൽജിയുടെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, രഞ്ജനീഷിന്റെ മോർണിംഗ് മെസ്സേജും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ ഇനിയിപ്പോൾ നേരെ ഞാൻ വിചാരിച്ചു നമ്മൾ ആലപ്പുഴ വിശേഷങ്ങൾ ഒന്ന് വളരെ കൃത്യമായിട്ട് അറിയാനായിട്ട് നമ്മുടെ പി ഒ ബോക്സിലൂടെ ഒന്ന് പോവാണ്. ഇന്ന് ആലപ്പുഴ ജില്ല രൂപീകരിച്ച ഒരു ദിവസമാണ്, ഒരു ഓഗസ്റ്റ് 17 തന്നെയായിരുന്നു ആലപ്പുഴ ജില്ല രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം കുറച്ച് മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ, മെസ്സേജിൽ പറഞ്ഞ പോലെ തന്നെ, കഴ്സൺ പ്രഭു അദ്ദേഹം ആലപ്പുഴ വിസിറ്റ് ചെയ്ത സമയത്ത് ആലപ്പുഴയുടെ ആ ഒരു സൗന്ദര്യവും ആ ഒരു ഭംഗിയൊക്കെ കണ്ട് വളരെ അത്യാഹ്ലാദത്തോടുകൂടി അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നുള്ളത്. ഇവിടെ പ്രകൃതി തന്നെ അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം വിളിച്ചു. അതോടുകൂടിയാണ് പിന്നീട് കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിൽ ആലപ്പുഴനെ അറിയപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം ആ ഒരു ഏരിയയുടെ ഒരു ഭംഗി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞങ്ങോട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അത്രമാത്രം എന്താ പറയുക, ഭംഗി നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയാണ് ആലപ്പുഴയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് അതിന് ആ ഒരു പേര് കൊടുക്കാനായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷണം വന്നിട്ടുണ്ടായിരുന്നത്. നിറയെ തോടുകളും പാലങ്ങളും പുഴകളും അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് കൊല്ലം ജില്ലയിലെ ഈ പറഞ്ഞ പോലെ തന്നെ ചേർത്തലയും അമ്പലപ്പുഴ, കാർത്തികപ്പള്ളി, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, അങ്ങനെയുള്ള പല പല താലൂക്കുകൾ, കോട്ടയം ജില്ലയിലെ കുട്ടനാട്, അങ്ങനെ പല ഏരിയകൾ പല ഭാഗങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടായിരുന്നു ആലപ്പുഴ ജില്ല അന്നത്തെ കാലത്ത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആലപ്പുഴ എന്ന് പറയുന്ന വാക്ക് വന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആലം എന്ന വാക്കും പുഴയും കൂടെ ചേർന്നിട്ടായിരിക്കാം ഒരു പക്ഷേ ആലപ്പുഴ എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ടാകുക. ആലപ്പുഴയുടെ ചരിത്രം നോക്കി പോവുകയാണെങ്കിൽ വളരെയധികം പഴക്കമുള്ള ഒരു ചരിത്രം ആ ഒരു പ്രദേശത്തിനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം എന്തായാലും ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സന്തോഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്, കാരണം ആലപ്പുഴ ജില്ല രൂപീകരിച്ച ദിവസമാണ്. ആലപ്പുഴക്കാരെങ്കിലും കേട്ടു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കാവുന്ന സമയമാണ്. 5000 009 17 എന്ന നമ്പറിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ജില്ല നമുക്ക് ഇഷ്ടമായിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ജില്ല കൂടി നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു, ഒന്നോ രണ്ടോ ജില്ലയൊക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. നമ്മളുടെ സ്ഥലം ചിലപ്പം ഒരു ജില്ലയായിരിക്കും, പക്ഷേ എങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റ് ജില്ലകളിലൂടെ ഉണ്ടാവും. അക്കൂട്ടത്തിൽ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു ജില്ല ഏതാണ്, അതുകൂടി ജസ്റ്റ് ഒന്ന് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളൂ. 5000 009 17 എന്ന നമ്പറിലേക്ക് ആ ഒരു സന്തോഷം കൂടി നിങ്ങൾക്ക് പങ്കുവയ്ക്കാം, ഒപ്പം ആലപ്പുഴക്കാർക്ക് ആ സന്തോഷം പങ്കുവയ്ക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആലപ്പുഴക്കാരെ കുറിച്ച് പറഞ്ഞ ആലപ്പുഴ ജില്ലയെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിന് പറ്റൊരു പാട്ട് വരണ്ടേ, കുംബാരിസ് മൂവിയിൽ മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
3: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
5: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
6: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
7: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
5: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
7: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
8: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
7: കണ്ട കണ്ട കാർദയണ്ട.
5: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: ദിസ് ഈസ് മോർണിംഗ് സവാരി, മോർണിംഗ് സവാരി, മോർണിംഗ് സവാരി, മോർണിംഗ് സവാരി.
10: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
11: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
15: Just feel like you're home.
16: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 28 റാസിങ്ങിനാണ് പറയുന്നത്. ഫസ്റ്റ് എപ്പോഴും തൃശ്ശൂരിനോടാണ് ഇഷ്ടം, എപ്പോഴും നമ്മുടെ തൃശ്ശൂര്. സെക്കൻഡ് എറണാകുളം, ആ ഒരു ഏരിയ ആണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് റാസിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു സംഭവം വായിച്ചു കേട്ടോ. വായിച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇത് ശരിയാവാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ തന്നെ ആയിരിക്കോ എന്നൊരു സംശയം എനിക്കും വായിച്ചപ്പോൾ തോന്നി. അപ്പം ഞാൻ വായിച്ച സംഭവം ഒന്ന് പറയാട്ടോ. അതായത് ഫോൺ സ്ക്രീനുകൾക്കും മെസ്സേജിങ് ആപ്പുകൾക്കും മുന്നിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് വർദ്ധിച്ചതോടുകൂടി മനുഷ്യരുടെ സംസാരത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതായത് മുൻ ജനറേഷനുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജെൻസി വിഭാഗത്തിൽപ്പെട്ടവരാണ് പ്രതിദിനം വാക്കുകൾ ഏറ്റവും കുറച്ച് സംസാരിക്കുന്നത് അത്രേ. അതായത് പെർസ്പെക്റ്റീവ്സ് ഓൺ സൈക്കോളജിക്കൽ സയൻസ് എന്ന് പറയുന്നൊരു ജേണലിൽ വന്ന ഒരു സ്റ്റഡിയാണിത്, ഒരു പഠനമാണിത്. അപ്പോൾ ആ പഠനത്തിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കേട്ടോ. 2005 മുതൽ 2019 വരെയുള്ള ആ ഒരു വർഷക്കാലയളവിൽ 2000+ ആളുകളുടെ ദൈനംദിന സംസാരങ്ങൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ വിശകലനം ചെയ്ത പഠനത്തിൽ ഓരോ വർഷവും ഒരു വ്യക്തി സംസാരിക്കുന്ന വാക്കുകളുടെ എണ്ണത്തിൽ ശരാശരി 338 വാക്കുകളുടെ കുറവുണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു ഒരു ഒരു കണക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണോ, ഇനിയിപ്പം നമ്മളുടെ സംസാരത്തിൽ സംസാരം കുറഞ്ഞോ, നമ്മളുടെ സംഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ കുറഞ്ഞോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ടിങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഒരു നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. 2005 ഒരു വ്യക്തി പ്രതിദിനം ശരാശരി 16,000+ വാക്കുകൾ സംസാരിച്ചിരുന്ന സ്ഥാനത്ത് 2019 ആയപ്പോഴേക്കും അത് 12,000 താഴെയായി കുറഞ്ഞത്രേ. അതായത് കുറച്ചധികം, ഒരു 28% എങ്കിലും കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പ്രത്യേകിച്ച് എല്ലാ പ്രായക്കാരിലും നോക്കുവാണെങ്കിൽ സംസാരം കുറയുന്നുണ്ടെങ്കിലും 25 താഴെയുള്ള അല്ലെങ്കിൽ ജെൻസി ആളുകളിലാണ് ഈ ഒരു മാറ്റം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് അത്രേ. 451 വാക്കുകളുടെ കുറവാണ് അവരുടെ സംസാരത്തിൽ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ നേരിട്ടുള്ള സംഭാഷണങ്ങൾക്ക് പകരം അത് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള നമ്മുടെ സംഭാഷണം കൂടിയിട്ടുള്ളതായിരിക്കാം എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ സാധിക്കും. അപ്പം അതിൽ ചോദിക്കുന്നത് സംസാരിക്കാത്ത ഒരു തലമുറ അല്ലെങ്കിൽ അധികം സംഭാഷണങ്ങൾ ഇല്ലാത്തൊരു ഒരു ജനറേഷൻ വരുമോ എന്നാണ് അതിലിങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പം എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നേരിട്ടുള്ള സംഭാഷണങ്ങൾക്ക് പകരം ഡിജിറ്റലി ഉള്ള ഒരു ഒരു കോൺവെർസേഷൻ മോഡിലേക്ക് നമ്മൾ സ്വിച്ച് ആയിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സംസാരത്തിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടോ? വാക്കുകളുടെ കുറവുകളുണ്ട് എന്ന് പറയപ്പെടുന്നു സ്റ്റഡിയിൽ. അപ്പോൾ മനുഷ്യരുടെ സംസാരത്തിൽ വലിയ ഇടിവ് സംഭവിച്ചതായി തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്കൊന്ന് വിളിക്കാം കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാം കേട്ടോ. സനൽജിയുടെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ് സനൽജി പറയുന്നത്. ആഹാ, എത്ര അർത്ഥവത്തായ വരികൾ. ആലാപനം മധു ബാലകൃഷ്ണൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ, പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു, ചങ്ക് പറിച്ച് കൊടുത്തിട്ട് കാര്യമുണ്ടായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുകൂടിയാണ് ആൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ലിജോൻ്റെ മെസ്സേജ് ഉണ്ട്. കണ്ണൂരാണ് ആളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ജില്ല എന്ന് പറയുന്നത്. കണ്ണൂർ ഫസ്റ്റ്, സെക്കൻഡും കണ്ണൂർ, തേർഡ്. അതാണ് കണ്ണൂരിനോടുള്ള സ്നേഹം കണ്ടോ. ലിജോ ജോർദാനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ഫസ്റ്റ്, സെക്കൻഡ് കണ്ണൂർ, തേർഡും കണ്ണൂർ. അതാണ് ആ ജില്ലയോടുള്ളൊരു ഒരു ഇഷ്ടം. ആളങ്ങനെ കൃത്യമായിട്ട് ഇത്രയും മനോഹരമായിട്ട് അങ്ങനെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. ലിജോയുടെ മെസ്സേജായിരുന്നു അത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ചോദിച്ചു വന്ന ചോദ്യം ഇതായിരുന്നു. ഈ ഒരു സംഭാഷണങ്ങൾ, നമ്മളുടെ സംസാരത്തിലൊരു കുറവ് വന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മളുടെ സംഭാഷണങ്ങളിൽ കുറവ് വന്നു. കുറച്ച് ചിലപ്പോൾ ഡിജിറ്റലി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം. ഡയറക്റ്റുള്ള സംസാരങ്ങളും സംഭാഷണങ്ങളും ഒക്കെ കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ചോദിച്ചു പോവാണ്. റിയാസിൻ്റെ മെസ്സേജ് ഉണ്ട്. സെയിം ഹിയർ, ഫസ്റ്റ് ഓൾവേസ് തൃശ്ശൂരാണ്, സെക്കൻഡ് ഹോം എറണാകുളമാണ് എന്നാണ് റിയാസ് പന്തലിങ്കിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജില്ല ഉണ്ടാവും, നമ്മുടെ ജില്ല തന്നെയായിരിക്കും, കൂടെ സെക്കൻഡ് ഫേവററ്റ് ആയിട്ടുള്ള ഒരു ജില്ലയും കൂടി ഉണ്ടായിരിക്കും, അതേതാണ് എന്നുള്ളത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ചോദ്യമായിട്ട് ഇങ്ങനെ ചോദിച്ചു വരികയായിരുന്നു. കാരണം ഇന്ന് ആലപ്പുഴയുടെ പിറന്നാളാണ്, അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യം അങ്ങനെ ചോദിച്ചു വന്നതാണ്. കൂടെ നമ്മളുടെ ഒരു ഡിസ്കഷൻ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ സംസാരം കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ മൊത്തത്തിലുള്ള നമ്മളുടെ ലൈഫിൽ സംഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ കുറയുന്ന ഒരു ഫീല് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു ഒരു ഒരു അഭിപ്രായം എന്നുള്ളത് കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. വിളിക്കാം ഇപ്പം തന്നെ 444-9417 എന്ന നമ്പറിലേക്ക്. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മറുപടികൾ പോരട്ടെ. അതല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകാവുന്നതാണ്. 500-00917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് വരുന്നു. അനന്തഭദ്രം മൂവിയിലെ ഒരു നല്ല പാട്ട് കൂടി നമ്മളിങ്ങനെ കേട്ടാസ്വദിക്കുന്നു. ഞാൻ നിസ്സ നിങ്ങൾക്കൊപ്പം.

0: ഇരുപത്തി ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: ഫസ്റ്റ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: Hi, this is Gautam Vasudev Menon.
6: You're listening to
5: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: ഒരു ചെറിയ ചോദ്യം ചോദിച്ചു വരെയായിരുന്നു എല്ലാവരുടെയും മറുപടികളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഇനിയുള്ള സമയങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമയം തന്നെയാണല്ലേ. പ്രത്യേകിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഞങ്ങൾ എല്ലാ തവണയും നമ്മളുടെ ഓണക്കാലം ആകുന്ന സമയത്ത് ഉത്രാടപ്പാച്ചിലുമായിട്ട് നമ്മൾ കളന്നിറയാറുണ്ടല്ലേ. അപ്പോൾ ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉത്രാടപ്പാച്ചിലേക്ക് വരേണ്ടത്, എങ്ങനെയാണ് കുട്ടിമാവേലിയിലേക്ക് വരേണ്ടത് എന്നുള്ള മെസ്സേജുകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 22-ാം തീയതി ആയിരിക്കും, സാറ്റർഡേ ആണ് നമ്മുടെ അതിഗംഭീരമായിട്ടുള്ള ഉത്രാടപ്പാച്ചിലും കുട്ടിമാവേലിയും ഒപ്പം തന്നെ നമ്മുടെ ട്രിവ്യ ഗെയിംസും നാടൻ പാട്ടും ഒക്കെ കളന്നെറിയാനായിട്ട് പോകുന്നത് ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലാണ്. എല്ലാവർക്കും അറിയാം എല്ലാ തവണയും നമ്മുടെ ഉത്രാടപ്പാച്ചിൽ അവിടെയാണ് നമ്മൾ പൊടി പൊടിക്കുക. അപ്പോൾ ഇത്തവണയും അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഉത്രാടപ്പാച്ചിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, എല്ലാവർക്കും അറിയാലോ ഉത്രാടപ്പാച്ചിൽ എന്താണ് നമ്മുടെ ആ ഒരു ഇവൻറ്റ് എന്നുള്ളത് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്. രണ്ടുപേരായിട്ട് ടീമായിട്ട് പോകുന്നു, കുറച്ച് സംഭവങ്ങൾ നമ്മൾ തരുന്നു, അത് ട്രോളിയിലേക്ക് നിങ്ങളാക്കുന്നു, കൃത്യസമയത്തിനുള്ളിൽ തിരിച്ചു വരുന്നു. ട്രോളിയുമായിട്ട് അതിഗംഭീരമായിട്ടുള്ളൊരു ഓട്ടപ്പാച്ചിലാണ്, ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരിക്കും ആ ഒരു ഗെയിമിൽ ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ നിങ്ങളുടെ ഫാമിലി ആയിട്ടോ ഒക്കെ ഈ ഒരു ഉത്രാടപ്പാച്ചിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിട്ടോ 5000917 എന്ന നമ്പറിലേക്ക് ഉത്രാടപ്പാച്ചിൽ എന്ന് തന്നെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജിൽ നമ്മൾക്ക് അയക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങളുടെ പേരുകളും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും ഒക്കെ തന്നെ ഉത്രാടപ്പാച്ചിൽ എന്നുള്ള പേരിൽ നമ്മൾക്ക് ഇപ്പം തന്നെ ഒന്ന് വാട്സപ്പിലേക്ക് അയച്ചിട്ടോ 5000917 എന്ന നമ്പറിലേക്ക്. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ കുട്ടികളെ ഒരു കുട്ടി മാവേലിയായിട്ട് ഒരുക്കി അന്നത്തെ ദിവസം തകർക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കുട്ടികളുടെ കൈകളിലേക്കും ഓണ സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുട്ടി മാവേലിയായിട്ട് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കുട്ടി മാവേലിയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ 5000917 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കുട്ടി മാവേലി എന്നയക്കാവുന്നതാണ് കേട്ടോ. ഉത്രാടപ്പാച്ചിലിൽ ടീമായിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉത്രാടപ്പാച്ചിൽ എന്നും കുട്ടി മാവേലിയിൽ പങ്കെടുക്കാൻ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കുട്ടി മാവേലി എന്നുള്ളത് കൂടി നമുക്കൊന്ന് വാട്സപ്പിലേക്ക് ഇപ്പം തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ഫ്രണ്ട്സിനൊക്കെ എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടുകൂടി ഈ ഒരു കാര്യങ്ങൾ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സെറ്റാക്കിക്കോളൂ. കുട്ടികളെയൊക്കെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും, ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവരോടുകൂടി ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോളൂ കേട്ടോ. ശ്രീ സരുണിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആള് പറയുന്നത് ഞാനിങ്ങനെ ചോദിച്ചു, നമ്മളുടെ ഫേവറേറ്റ് ജില്ലയും ഉണ്ടാകും, നമുക്കൊരു സെക്കൻഡ് ഫേവറേറ്റ് ജില്ലയും ഉണ്ടാകും, അതേതാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീ സരുൺ പറയുന്നത് ഫസ്റ്റ് ഓൾവേസ് മൈ കൊല്ലം, അതാണ് കൊല്ലമാണ് ഏറ്റവും ഫസ്റ്റ് ഉള്ളത്. സെക്കൻഡ് വൺ ഇസ് തൃശ്ശൂർ ആൻഡ് തേർഡ് വൺ ആലപ്പുഴയാണ്, ആലപ്പുഴയാണ് തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടാണ് ശ്രീ സരുണിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഇമ്മാനുവൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ തൃശ്ശൂർ അല്ലാതെ എന്താ എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് വയനാടാണ് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ജില്ല എന്നുകൂടി ഇമ്മാനുവലിൻ്റെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ള മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ, 5000917 എന്ന നമ്പറിലേക്ക്. സനിൽജി പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പലരും നമ്മളുടെ സംഭാഷണത്തിലും സംസാരത്തിലും ഒക്കെ വാക്കുകളുടെ കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊരു അഭിപ്രായം കൂടെ ഞാൻ ചോദിച്ചു വരികയായിരുന്നു. പക്ഷേ ഒരു സംശയമുണ്ട് നിസാജി, എന്താണ് എന്താണ് സനൽജി സംശയം, എന്താണ് ഇപ്പോഴത്തെ ജെൻസി അല്ലേ കൂടുതൽ സംസാരിക്കുന്നത്? ഓക്കെ, ആദ്യം ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറയുക, പിറ്റേത് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡെയിലി ലൈഫ് റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ സംസാരം കുറയുന്നുണ്ടോ എന്നുള്ളൊരു ഒരു അതൊരു സൈഡ്, വേറൊരു സൈഡ് നോക്കുവാണെങ്കിൽ ഡെയിലി ലൈഫിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സംഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അംബ്ലിജ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അംബ്ലി പറയുന്നത്, അംബ്ലി റിജേഷാണ് മെസ്സേജ് ചെയ്യുന്നത്, ഹായ് നിസ, തീർച്ചയായും സംസാരം ലൈഫിൽ കുറയുന്നുണ്ട്, മൊബൈലാണ് മെയിൻ ജീവിതം, ഒരു ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. വീട്ടിൽ ജോലി ഇല്ലാത്ത ലേഡീസ് ആണെങ്കിൽ കുട്ടികളുടെ കാര്യം ജോലിയാണെങ്കിൽ കുറച്ച് ടൈം ടി വി വാച്ചിങ്, ചൂട് കാരണം പുറത്ത് പോകാനും അത്ര ഇൻട്രസ്റ്റഡ് അല്ല. എങ്കിലും ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നാൽ അവരൊരു അരമണിക്കൂർ സംസാരിക്കുക നോക്കിയിരിക്കുന്ന എത്രയോ ഭാര്യമാരുണ്ടാകും. ഓക്കെ, നേരെ തിരിച്ച് അവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവാം. എന്തായാലും സംസാരം ആളുകളുടെ ഇടയിൽ കുറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ ശരിയാണ്, പലരും പറയാറുണ്ടല്ലേ കുറച്ച് സമയങ്ങളിൽ എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കൂ എന്ന് പറയുന്ന ഫാമിലിയിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടാവാറുണ്ടല്ലേ. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അങ്ങനെയുണ്ടോ ഈ ഫാമിലിയിൽ? ഈ പറഞ്ഞ കുറച്ച് സമയമെങ്കിലും നമ്മുടെ അടുത്ത് സംസാരിക്കൂ, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറയൂ, അങ്ങനെ സംസാരിക്കാതെ ആയിട്ടുണ്ടോ നമ്മൾ? ഓക്കെ, അമ്പിളിയുടെ മെസ്സേജൂടെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാരണം, സംസാരത്തിൻ്റെ ഒരു അളവ് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വാക്കുകൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ അത് ഷെയർ ചെയ്യാനോ, അത് നമ്മൾ കൂടുതലും പിന്നെ അങ്ങ് ഫോണിലേക്ക് അങ്ങനെ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിക്കൂ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ? എന്തായാലും അമ്പിളിയുടെ ആ ഒരു ഒബ്സർവേഷൻ കുറച്ചൊക്കെ ശരിയാണ്, കുറച്ചൊക്കെ എനിക്കൊന്ന് പലരുടെയും ചിലപ്പം പലർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അമ്പിളിയുടെ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു അരമണിക്കൂറെങ്കിലും എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കും എന്ന് പറയേണ്ട ഒരു ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാകപ്പെടുന്നുണ്ടോ നമ്മുടെ ലൈഫിൽ? ഓക്കെ, എന്താണ് നിങ്ങളുടെ മറുപടികൾ, അഭിപ്രായങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരില്ല, ഒറ്റ പേര് കൊച്ചി. ഓക്കെ, ഇഷ്ടപ്പെട്ട ജില്ല കണക്ട് ചെയ്തൊക്കെ പോയ സമയത്താണ് ആളുടെ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും ഒക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളുടെ സംസാരങ്ങൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ, ഈ പറഞ്ഞാൽ മനുഷ്യരുടെ സംസാരത്തിൽ വലിയൊരു ഇടിവ് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരുപാട് പേരുടെ നല്ല നല്ല മറുപടികൾ. അപ്പം നിങ്ങളിങ്ങനെ അമ്പിളി നേരത്തെ കുറച്ച് അമ്പിളിയുടെ കുറച്ച് ഒബ്സർവേഷൻ അമ്പിളി പറഞ്ഞ പോലെ തന്നെ നിങ്ങളെങ്ങനെ നിരീക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളുടെ ഒരു അഭിപ്രായമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാം 444-917 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി 5000917 എന്ന നമ്പറിലേക്ക്. ഹാപ്പി ഡേയ്സ് മൂവിയിലെ പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഹാപ്പി ഡേയ്സ് ആണല്ലേ, ചിങ്ങം പിറന്നു, ഇനി ഓണത്തിൻ്റെ ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് കാർത്തിക് പാടിയ പാട്ട്.

0: ഫ്രീക്വൻസി. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു. സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
2: സാറൊന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്.
0: ഓഗസ്റ്റ് 20 തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി.
4: ഡോക്ടർ ഓണർ, ഡോക്ടർ ഓണർ ബ്രോട്ട് ടു യു ബൈ നസീം ഹെൽത്ത് കെയർ. നോ ക്യൂസ്, നോ ഹാസിൽ, ജസ്റ്റ് ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് ഓൺ ദി നസീം ഹയാത് ആപ്പ് ആൻഡ് എക്സ്പീരിയൻസ് ഫാസ്റ്റർ കൺസൾട്ടേഷൻസ്. ഡൗൺലോഡ് ഇറ്റ് ടുഡേ.
5: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10-12 glass വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: You're listening to...
7: Morning Safari.
6: Morning Safari.
8: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച രാവിലെ സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഓഗസ്റ്റ് 18

0: ആയ ഖത്തർ ഐ ഡി വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഖത്തറിലെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് എളുപ്പത്തിൽ പണം അയക്കുന്നതിനായി ഖത്തർ പോസ്റ്റ് പുതിയ മണി ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചു. ഇന്ത്യ പോസ്റ്റ്, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ സേവനം അവതരിപ്പിച്ചത്. യു പി ഐ സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ പോസ്റ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴിയാണ് പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കാൻ സാധിക്കുക. ഹല സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 31st വരെ തുടരും. ഷോപ്പിംഗ്, ഡൈനിംഗ്, എന്റർടൈൻമെന്റ്, എക്സ്ക്ലൂസീവ് പ്രൊമോഷൻസ് എന്നിവയെല്ലാം ഉൾപ്പെടെയാണ് ഹല സമ്മർ ക്യാമ്പയിൻ പുരോഗമിക്കുന്നത്. സ്പാനിഷ് മധ്യനിര താരം റോഡ്രിയെ സ്വന്തമാക്കി ബാഴ്സലോണ. 4 കരാറിലായിരിക്കും താരം ഒപ്പുവെക്കുക.
1: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Gaana.
2: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
2: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
4: നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
4: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഏടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
6: കണ്ട കണ്ട കാരണം
4: ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: Hi, I'm രജിഷ വിജയൻ.
4: You're listening to
3: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞെനിസ് നിങ്ങളുടെ കൂടെയുണ്ട്. ഓഗസ്റ്റ് 17-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്, ചിങ്ങപ്പുലരിയാണ്. അതിൻ്റെ ഒരു സന്തോഷം നിറയുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലേ. അപ്പം നമ്മളങ്ങനെ ചിങ്ങ ചൊല്ലുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞ മണിക്കൂറിലിങ്ങനെ വരുന്ന സമയത്ത് ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞപോലെ നമ്മളുടെ സംസാരത്തിൽ വാക്കുകളുടെ എണ്ണം കുറയുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. ആളുകൾ സംസാരിക്കുന്നതിൽ വാക്കുകളുടെ എണ്ണത്തിൽ ഓരോ വർഷം കഴിയുന്തോറും വലിയ രീതിയിലുള്ള കുറവുകൾ കാണപ്പെടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം? ശരിക്കും അങ്ങനെയാണ്, ഒരു അരമണിക്കൂർ പോലും നമ്മൾ ചിലപ്പം കാര്യമായിട്ടിരുന്ന് സംസാരിക്കുന്നില്ലേ? എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്നുകൂടി ഞാൻ ചോദിച്ചു വരികയായിരുന്നു. നമ്മളുടെ കൂടെ റിജേഷ് എത്തിയിട്ടുണ്ട്. റിജേഷിന്റെ വോയിസ് നോട്ടിൽ ആളുടെ കുറച്ച് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം.
6: ഗുഡ് മോർണിംഗ് നിസ. നിസ പറഞ്ഞത് കറക്റ്റ് ആട്ടാ. ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളൊരു 4-5 ആള് ഇങ്ങനെ നിൽക്കുമ്പോ, അത് ഓഫീസിലായാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും നമ്മള് ഇത്തിരി പുറത്തായാലും 4-5 ആള് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു നോട്ടിഫിക്കേഷൻ വരും ഒരാൾക്ക്. ആ നോട്ടിഫിക്കേഷൻ വന്ന കൂടെ അയാള് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആളെ ഫോൺ എടുത്ത് അതിൻ്റെ അകത്തേക്ക് അങ്ങ് പോകും. അപ്പൊ സമയം മറ്റ ആള് പോയി കഴിഞ്ഞാല് 2 മിനിറ്റ് ഇവർ സംസാരിച്ച് പിന്നെ പതുക്കെ അടുത്ത ആൾക്കാർ ആ ഫോണിന്റെ അകത്ത് പോകും. അപ്പൊ ഈ ഗ്രൂപ്പ് പിന്നെ പതുക്കെ എല്ലാം ഫോണിലേക്കായി. ആ ഒരു ടെൻഡൻസി കൂടുതൽ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ല അതൊരു നോർമൽ കേസായി വന്നു. മോനിപ്പോ 3 വയസ്സാകാനായി. മോൻ വന്നതിന് ശേഷം ഞാൻ പിന്നെ നോട്ടിഫിക്കേഷൻ അങ്ങ് ഓഫാക്കി. കാരണം ഇത് നമ്മളെ ശ്രദ്ധ മാറ്റുന്നതിന്റെ മെയിൻ സാധനമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഇല്ല ഒന്നിന്റെയും. ഇപ്പം ഏറ്റവും കൂടുതൽ എന്നെ പ്രഷർ ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ, അതായത് മൊബൈലിൽ ഇടക്കിടക്ക് എന്ത് നമ്മള് ഇതാക്കി കഴിഞ്ഞാലും. അപ്പൊ നോട്ടിഫിക്കേഷൻ ഓണാക്കി ഞാൻ എല്ലാ നോട്ടിഫിക്കേഷനും ഓഫ്. അപ്പൊ എല്ലാ, അതായത് ഫോണും ജസ്റ്റ് ഓണാക്കുമ്പോ തന്നെ നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഷർ ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ ആയാലും ഫോണിൻ്റെ അകത്തെല്ലാം അവര് ഭയങ്കര പ്രഷർ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇപ്പൊ അത്യാവശ്യമാണെങ്കിൽ ആൾക്കാർ വിളിക്കും. വിളിച്ചിട്ട് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അത്യാവശ്യം ഇല്ലെങ്കിൽ അവരവിടെ ഇട്ടിട്ട് പോകും. നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഒരു റീപ്ലൈ, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റീപ്ലൈയും ഇല്ലെങ്കിൽ ഓക്കെ എന്ന് പറയുള്ളൂ. ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിലും നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ നമുക്ക് തീരുന്നാന്ന് എന്റെ ഒരു സജസ്റ്റ്. ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ കുഴപ്പമില്ല, നമുക്ക് അതിനനുസരിച്ചിട്ട് മൂവ് ആവും. പിന്നെ നമ്മള് മൂവ് ആവുന്നതിനനുസരിച്ചിട്ട് ഇപ്പൊ നമ്മളെ കമ്പനി ആയിട്ട് ബാക്കിയുള്ളവരായിട്ട് അവന്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ആയിരിക്കും. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നോക്കും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നോക്കും. നമ്മളെ ഡിപ്പെൻഡ് ആയി പോകുന്നതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നത്. അതന്നെ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇല്ല നോട്ടിഫിക്കേഷൻ വേണ്ട, നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിലും നോക്കും, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ഓക്കെ കുഴപ്പമില്ല കേട്ടോ. എന്റെ ഒരു അനുഭവമാണ്.
5: ഓക്കെ, റിജേഷ് റിജേഷിന്റെ ഒരു അഭിപ്രായം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രം. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയുള്ള രീതിയിലാണ് ആളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് എന്നായിരുന്നു അഭിപ്രായം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഒരുപാട് പേര് മെസ്സേജിൽ വലിയ കുറിപ്പുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, എന്താണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവരുടെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലേക്കൊക്കെ ഞാൻ വരാം. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കൂടി കേൾക്കേണ്ട സമയമാണ്. കേൾക്കാൻ പോകുന്നത് 2 സ്റ്റേറ്റ്സിലെ പാട്ട്.
0: Suno Bollywood.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആർ തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: ഓണപ്പാട്ട് brought to you by
7: Parthas Barwa Village. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: റെസിഗിൻ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ചിങ്ങപ്പുലരിയുടെ സന്തോഷങ്ങളും നമ്മൾ ചില ചെറിയ ചെറിയ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ നേരെ നമ്മൾ എത്താനായിട്ട് പോകുന്നത് ചിങ്ങത്തിൻ്റെ സന്തോഷം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് അറിയാനായിട്ട് പോവുകയാണ്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഭവൻ സ്കൂളിൽ നിന്നും സീനിയർ മലയാളം അധ്യാപകനും ആക്ടിവിറ്റി കോർഡിനേറ്ററുമായ ഷൈജു ധമനി, അദ്ദേഹം നമ്മളുടെ കൂടെ എത്തുകയാണ്. അപ്പം ചിങ്ങത്തിൻ്റെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? ചിങ്ങപ്പുലരി പുതുവർഷമാണ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ദിവസത്തിനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു മെസ്സേജ് എന്താന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം.
1: ഹലോ, നമസ്കാരം. ഇന്ന് ചിങ്ങം ഒന്ന്, ഈ രണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ആദ്യമായി എത്തുന്നത് ഒരു പൊൻപുലരി, പാടത്ത് നിറഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ, മുറ്റത്തെ പൂക്കളം, ഊഞ്ഞാൽ, ഓണപ്പാട്ടുകൾ, പിന്നെ എവിടെ നിന്നോ കേൾക്കുന്ന ഒരു പൂവിളി. മലയാളികളുടെ മനസ്സിലെ ഒരു മാസം മാത്രമല്ല ചിങ്ങം, ഒരു പ്രതീക്ഷയാണ്. കർക്കിടകത്തിന്റെ മഴയും വറുതിയും പിന്നിട്ട് എത്തുന്ന മാസമാണ് ചിങ്ങം. അതുകൊണ്ട് തന്നെ പഴയകാല മലയാളികളുടെ ജീവിതത്തിൽ ചിങ്ങത്തിന് വലിയൊരു കാർഷിക പ്രാധാന്യം ഉണ്ടായിരുന്നു. വിളവെടുപ്പിന്റെയും അറയും പത്തായും നിറയ്ക്കുന്നതിന്റെയും കാലമായിരുന്നു അത്. കർക്കിടക മഴ ഭൂമിയെ നനച്ചൊരുക്കിയ ശേഷം ചിങ്ങം സമൃദ്ധിയുടെ നിറവുമായി എത്തുന്ന ദിവസം. അതുകൊണ്ടായിരിക്കാം നമ്മൾ ചിങ്ങത്തെ പൊന്നിൻ ചിങ്ങം എന്ന് വിളിക്കുന്നത്. മലയാളികളുടെ പ്രതീക്ഷയുടെ മാസമാണ് ചിങ്ങം. ഒരു കൊല്ലവർഷത്തിന്റെ ആദ്യത്തെ മാസമാണ്. അതുകൊണ്ട് മലയാളികൾക്ക് അതൊരു പുതുവർഷ പുലരിയാണ്. പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനും പുതിയ സ്വപ്നങ്ങൾ കാണാനും പുതിയ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകാനുമുള്ള ഒരവസരമായി ചിങ്ങപ്പുലരിയെ നമുക്ക് കാണാം. മറ്റൊരു പ്രത്യേകത, ഇതൊരു കർഷക ദിനമാണ്. നമ്മുടെ ഭക്ഷണത്തിന്റെ പിന്നിൽ നിൽക്കുന്ന മനുഷ്യരെ ഓർക്കാനുള്ള ഒരു ദിവസം. ഒരു കാലത്ത് ചിങ്ങമെന്ന് പറഞ്ഞാൽ കൊയ്ത്തിന്റെ ഓർമ്മയായിരുന്നു. പാടത്ത് നിറഞ്ഞു നിന്ന നെല്ലിനെ വീട്ടിന്റെ അറകളിലും പത്തായങ്ങളിലും നിറയ്ക്കുന്ന കാലം. ഇന്ന് ആ കാഴ്ചകൾ പലതും നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് അകലുന്നുണ്ടെങ്കിലും ചിങ്ങം നമ്മെ നമ്മുടെ കാർഷിക സംസ്കാരത്തിലേക്ക് വീണ്ടും പോകാൻ വേണ്ടി ക്ഷണിക്കുന്നു. ചിങ്ങം പിറക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ഓണത്തിന്റെ കാത്തിരിപ്പ് തുടങ്ങുന്നു. അത്തം വരുന്നു, പൂക്കളം ഒരുങ്ങുന്നു, ഊഞ്ഞാലാടുന്നു, ഒടുവിൽ തിരുവോണം എത്തുന്നു. ഈ മനോഹരമായ ദിവസങ്ങൾ നമ്മളോട് പറയുന്നത് മറ്റൊരു ജീവിത സന്ദേശമാണ്. കർക്കിടകത്തിന് ശേഷം ചിങ്ങം വരുന്നത് പോലെ പ്രയാസങ്ങൾക്ക് ശേഷവും നല്ല കാലം വരും. അതുകൊണ്ട് ഇത് തന്നെയാവട്ടെ ചിങ്ങത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം, സൗന്ദര്യവും. എല്ലാവർക്കും ചിങ്ങം ആശംസകൾ.
0: ചിങ്ങമാസത്തിന്റെ ആശംസകളും. എന്താണ് ചിങ്ങമാസത്തിന്റെ ഒരു പ്രത്യേകത, അതെങ്ങനെ നമ്മുടെ ജീവിതവുമായി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹം നമ്മുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് എന്തായാലും നാടിനെ കുറിച്ചും നമ്മുടെ എന്താ പറയുക തൊടിയും പറമ്പും ഒക്കെ ഓർമ്മ വന്ന സ്ഥിതിക്ക് അതിന് പറ്റിയൊരു പാട്ടിലേക്ക് തന്നെ പോവുകയാണ്. മേക്കം സിനിമയിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
1: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
3: ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
4: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
3: സുനോപ്പൊന്നോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം.
3: ബ്രോട്ട് ടു യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ, സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
7: Hi, this is Prithviraj. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചതന്നെ സാറേ ശീലം.
8: You are listening to Radio Suno.
7: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം അങ്ങനെ 8 മണി കഴിഞ്ഞ് 50 മിനിറ്റിനോട് അടുക്കുന്ന സമയത്ത് മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഒരുപാട് പേരുടെ നല്ല നല്ല മറുപടികൾ വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ സംസാരത്തിൽ വാക്കുകളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു കണക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെയുള്ള കാലയളവിൽ 2005 to 2019 വരെയുള്ള സമയത്ത് 338 വാക്കുകളുടെ എണ്ണം നമ്മുടെ സംസാരത്തിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ 25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരിൽ 451 വാക്കുകളുടെ കുറവാണത്രേ വന്നിട്ടുള്ളത്. അപ്പോൾ വാക്കുകൾ നമ്മുടെ സംഭാഷണങ്ങൾ കുറയുന്നു അല്ലെങ്കിൽ വാക്കുകളിലൊരു കുറവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് രാജേഷ് ആളൂർ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വലിയ കുറിപ്പാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. വാക്കുകളും വരികളും വഴിമാറി നിൽക്കുമ്പോൾ വർത്തമാനങ്ങൾ വിരളമാകുന്നു. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറിപ്പ് ഒരു കവിത പോലെ തന്നെ ആൾ എഴുതി അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് നാസർ ചെറുവാടിയാണ്. അദ്ദേഹം പറയുന്നത് വാക്കുകൾ കുറയുന്നു. ഒരു കാലത്ത് നാട്ടുവഴികൾ താണ്ടി നടന്നു പോയിരുന്ന കാലം, വഴിയരികിൽ കണ്ടുമുട്ടി സ്നേഹത്തോടെ ഹൃദയം തുറഞ്ഞ് സംസാരിച്ചിരുന്ന കാലം കഴിഞ്ഞു. നാട്ടങ്ങാടിയിലെ നോവുകൾ പങ്കുവച്ച ഒരു തലമുറയുടെ കാലം ഇന്നില്ല. കാലം നവമാധ്യമ ചുമരിൽ സ്നേഹചിഹ്നങ്ങൾ അയക്കുന്ന സമയത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോണടിയിൽ സൗഹൃദം പുതിക്കുന്ന ഒരു കാലമാണ്. സംസാരിക്കാൻ ശ്രമിക്കണമെന്ന സന്ദേശം നിങ്ങൾ നൽകുന്നു. ഇന്ന് കർഷക ദിനം. നമ്മുടെ മനസ്സിൽ ഉഴുതുമറിച്ച പുഞ്ചപ്പാടവും മണ്ണിൻ്റെ മണവും സ്നേഹഭാഷണങ്ങളും നിറയട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അദ്ദേഹം എഴുതി അയച്ചു തന്നിട്ടുള്ളത്. നാസർ ചെറുവാടിയാണ് ആ മെസ്സേജ് അയച്ചത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകളൊക്കെ കുറയുന്നു, പക്ഷേ ഈ കാലത്തിനനുസരിച്ച് അത്തരത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൻ്റെ ഡിസ്കഷൻ്റെ പതുക്കെ ഒരു വൈൻഡപ്പ് നൽകിക്കൊണ്ട് ഞാൻ അടുത്തൊരു പാട്ടിലേക്ക് കൂടി പോവുകയാണ്. കൂടെ തന്നെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ എത്തുന്നുണ്ട്. ഉത്രാട പാച്ചിലും കുട്ടിയും മാവേലിയും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. നിങ്ങളുടെ കുട്ടീസിനെ കുട്ടി മാവേലി ആയിട്ട് ഒരുക്കാനായിട്ട് റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക. കുട്ടി മാവേലി എന്ന് 5000097 എന്ന നമ്പറിലേക്ക് കുട്ടിയുടെ പേരും ഏജും ഒക്കെ തന്നെ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക. നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉത്രാടപ്പാച്ചുലി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും വേഗം തന്നെ മെസ്സേജുകൾ അയക്കാവുന്നതാണ്. അങ്ങനെ ഉത്രാടപ്പാച്ചുലി നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ടീമായിട്ട് തന്നെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. ഓഗസ്റ്റ് 22 5 മണിയോടുകൂടിയായിരിക്കും നമ്മുടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാ തവണയും നമ്മുടെ ഉത്രാട പാച്ചിൽ അവിടെയാണ് തകർക്കുക നമ്മൾ. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ മെസ്സേജുകൾ അയക്കുക. പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചു നിങ്ങളുടെ കുട്ടികളുടെ പേരുകൾ കുട്ടി മാവേലിയിലേക്കും ഉത്രാട പാച്ചിൽ പങ്കെടുക്കാനായിട്ട് ടീമുകളായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമോ ഫാമിലിയുടെ ഒപ്പമോ ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നമ്മളുടെ മെസ്സേജിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിറം സിനിമയിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 4 ആണ്. ഓഗസ്റ്റ് 17 തീയതി തിങ്കളാഴ്ച ദിവസമാണ്. ചിങ്ങപ്പുലരിയുടെ അല്ലെങ്കിൽ ചിങ്ങത്തിന്റെ സന്തോഷത്തിൽ നമ്മൾ നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമിൽ. കുറച്ച് പേരുടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഷംസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഇങ്ങനെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഉത്രാടപ്പാച്ചിലാണെങ്കിലും കുട്ടിമാവേലിയിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സപ്പിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയച്ച് രജിസ്റ്റർ ചെയ്യേണ്ടത്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ അക്കാര്യത്തിൽ പോരട്ടെ എന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ അതിനുള്ള മറുപടി തരാം കേട്ടോ. അതായത് ഏതാണ് ഞാൻ പറയുന്നത് എന്താണ് എന്നുള്ളത് പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചോളൂ. GCCയിലെ മോസ്റ്റ് പോപ്പുലർ ഓഫർ ചെയിൻ ഇൻ ഹൈപ്പർ മാർക്കറ്റ് ഖത്തറിലേക്ക് എത്തുകയാണ്. ഏതാണെന്ന് മനസ്സിലായവരുണ്ടോ? GCCയിലെ മോസ്റ്റ് പോപ്പുലർ ഓഫർ ചെയിൻ ഇൻ ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ ഖത്തറിലേക്ക് എത്തുകയാണ്. ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മെസ്സേജിലേക്ക് അയക്കാൻ. എന്താ എനിക്ക് ആദ്യത്തെ മെസ്സേജ് വന്നിട്ടുള്ളത് പാബ്ലോ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. കറക്റ്റാണ്, ആള് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിലേക്ക് അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക്. ഹസീബിൻ്റെ മെസ്സേജ് ഉണ്ട്, ഷംസ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് അയച്ചിരിക്കുന്ന ആളുടെ പേരില്ല, ഇനി ആള് കറക്റ്റായിട്ടാണ് അയച്ചിട്ടുണ്ട്. ജോസ് ജോർജ് അയച്ചേരുന്നുണ്ട്, അടിപൊളി. ഓക്കെ, അപ്പം GCCയിലെ മോസ്റ്റ് പോപ്പുലർ ഓഫർ ചെയിൻ ഇൻ ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ ഖത്തറിലേക്ക് എത്തുന്നു. ഏതാണെന്ന് പിടികിട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അയച്ചിട്ടുള്ളൂ. ദാ വിപ്പിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, വിപ്പിനും കറക്റ്റായിട്ട് അയക്കുന്നു. ഫരീസാദ് അയക്കുന്നു. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇനി ദാ ഹ ഹ ഹ ഓക്കെ, അടിപൊളി. ശ്രീനാഥിൻ്റെ മെസ്സേജ് ഉണ്ട്, ശ്രീനാഥ് അയക്കുന്നു. അജീഷിൻ്റെ മെസ്സേജ് ഇതാ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ കഴിഞ്ഞിട്ടില്ല. ബിനു ഡാനിയൽ അയക്കുന്നു, ഇച്ചു അയക്കുന്നുണ്ട്, ഷിബു ഒന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, ഷിബുവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, അമീൻ കറക്റ്റായിട്ട് അയച്ചു തരുന്നുണ്ട്. ജസ്റ്റേച്ചി അയക്കുന്നു, അൻസിൽ ഹബീബ് അയക്കുന്നു. ഓക്കെ, എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു വിശേഷം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷഫീഖിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഷിബു ആൾ മെസ്സേജ്, ഷിബു എന്നായിരുന്നു പേരല്ലേ. ഓക്കെ, ആളുടെ മറ്റു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്.

2004 റിലീസായ ഒരു സിനിമയാണിത്. 2004 റിലീസായ ഒരു സിനിമയാണിത്. 2004 റിലീസായ സഞ്ജീവ് കുമാർ പ്രധാന കഥാപാത്രമായ ഈ ആക്ഷൻ ഫിലിം ഏതാണ്? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ വരേണ്ടത്. സൂചനകൾ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാൻ പറയുന്നുണ്ട്, ഇതൊരു ആക്ഷൻ ഫിലിമാണ്. സഞ്ജീവ് കുമാർ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. 2004 റിലീസായ ഈ ചിത്രം ഏതാണ്? വേഗം ഉത്തരങ്ങൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഖലീഫ മൂവി കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സിനിമയൊന്ന് റിലീസാവാനായിട്ട്. ഇന്നലെ ട്രെയിലറിന് വേണ്ടി നമ്മൾ അത്രമാത്രം കാത്തിരുന്നു. അപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പം ടിക്കറ്റുകൾ സ്വന്തമാക്കാം. വേഗം വേഗം റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്.

0: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം ഹോം കെയർ കുക്ക് ബുക്ക് ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ
1: ഹൈ ദിസ് ഈസ് യുവർ പ്ലേബാക്ക് സിംഗർ നവീൻ മാധവ്
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: തൽസമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ എനിക്കൊരു അപ്ഡേറ്റ് കൂടി നൽകാനായിട്ടുണ്ട്. സ്പെഷ്യലി നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റുകളും അതല്ലാന്നുണ്ടെങ്കിൽ മത്സരങ്ങളും ഒക്കെ കാണാനായിട്ട് വളരെയധികം ഇഷ്ടമുള്ള ആളുകളാണല്ലേ. അപ്പൊ കായിക മത്സരങ്ങൾ നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തി കാണുന്ന ആരാധകർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ നൽകുന്ന ഹുയ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ലോയൽറ്റി പ്ലാറ്റ്ഫോം ഖത്തർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഹയോ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ലോയൽറ്റി പ്ലാറ്റ്ഫോമാണ്, നമുക്കൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മത്സരങ്ങൾക്കായിട്ട് നമ്മൾ ടിക്കറ്റ് വാങ്ങുന്നതിലൂടെയും മത്സരങ്ങൾ അവസാനിക്കുന്നത് വരെ നമ്മൾ ആ ഒരു മത്സരങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആരാധകർക്കായിരിക്കും ഇത്തരത്തിലുള്ള പോയിന്റുകളും കാര്യങ്ങളും ഒക്കെ ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതിലൂടെയാണ് നമുക്ക് പോയിന്റുകളൊക്കെ ആ ഒരു മത്സരം അവസാനിക്കുന്നത് വരെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് എത്താനായിട്ടൊക്കെ ഉള്ളൊരു അവസരമാണ് ഇതിലൂടെ ലഭിക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് സ്പോർട്സ് പ്രേമികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വിശേഷം തന്നെയാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഖത്തറിലെ കായിക മത്സരങ്ങൾ കാണാനെത്തുന്ന ആരാധകർക്ക് പോയിന്റുകളും സമ്മാനങ്ങളും ഒക്കെ നേടാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്ന ഒരു പുതിയ ഹയു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. യോഗ്യമായിട്ടുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആരാധകർക്ക് റിവാർഡ്സ് നൽകുന്ന ഒരു സ്പോർട്സ് ലോയൽറ്റി പ്ലാറ്റ്ഫോമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കാണാൻ, ഈ ഒരു ആപ്ലിക്കേഷനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധുവായിട്ടുള്ള ഖത്തർ ഐ ഡി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണുള്ളത്. ഇപ്പോൾ പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് സ്റ്റോറിലാണെങ്കിലും ഒക്കെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് സൗജന്യമായിട്ട് ലഭ്യമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മത്സരങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഓരോ മത്സരങ്ങളിലൂടെ നമുക്ക് പോയിന്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ മെമ്പർഷിപ്പ് ടയർ നമുക്ക് ഓരോ പോയിന്റുകൾ ലഭിക്കുന്നതിലൂടെ നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളൊരു ഒരു പ്രത്യേകത കൂടി ഈ ഒരു കാര്യങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒന്ന് സെർച്ച് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ സ്പെല്ലിംഗ് ഒന്ന് പറയാം. HAYYOH എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് സ്പോർട്സ് പ്രേമികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടി അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സ്പെല്ലിംഗ് ഞാനൊന്നുകൂടി പറയാം, HAYYOH എന്നുള്ളതാണ് ആ ഒരു സ്പെല്ലിംഗ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മളുടെ സൂചനകളിൽ നിന്നും എല്ലാവരും ഇങ്ങനെ പണ്ടുപെട്ടാൻ ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സൂചനകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ആക്ഷൻ ഫിലിമാണ്. സഞ്ജീവ് കുമാർ ഈ സിനിമയിലെ നായക കഥാപാത്രമാണ്. 2004 റിലീസായ ഒരു സിനിമയാണിത്. രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ കേട്ടോ, മലയാളത്തിൽ എഴുതുന്ന സമയത്ത് ഈ സിനിമയുടെ പേര് രണ്ടക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചോളൂ. എന്നിട്ട് 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ പോരട്ടെ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഖലീഫ മൂവി വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ആ സിനിമ കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും ഭാഗ്യശാലികളുടെ കൈകളിലേക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മൊത്തത്തിൽ നമുക്ക് ഇനിയുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷങ്ങളുടെയും സന്തോഷങ്ങളുടെയൊക്കെ സമയമാണ്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവർക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊരു അവസരം കൊടുത്താലോ. അതാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഇവൻറ്റ് വരാനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് 27 അബൂ സിദ്രാ മോളിൽ ഒരു 3 മണിയോടുകൂടിയായിരിക്കും നമ്മുടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്കും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികളെ രജിസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ എത്തേണ്ടത് suno.qa എന്നുള്ള നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷനുള്ള ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ.
1: New partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner, Daiso Japan. You name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

അങ്ങനെ ബാക്ക് ടു സ്കൂളിന്റെ ഭാഗമായിട്ട് ഒരുപാട് സമ്മാനങ്ങളും നിങ്ങളുടെ കുട്ടീസിനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ വേഗം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. suno.qa എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിനുള്ള മറുപടികളൊക്കെ നൽകിക്കൊണ്ട് ആ രജിസ്ട്രേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. മധുവിധു എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം. യുആർ ലിസ്ണിംഗ് ടു Morning Safari. Morning Safari.
2: Only on Radio Suno

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Chennai Beats.
7: Tamil, head of the hour.
8: In the art of Podumakulanda.

മനോ പൂച്ചൂടമ മൂവിയിലെ ഒരു കിഡിലം പാട്ട്, കിഡുക്കൻ പാട്ടെന്നൊക്കെ പറയാല്ലേ. സമയം 9 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. കുറച്ച് പേരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്, എന്താണ് കുട്ടിമാവേലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയൂ. തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ തിരിച്ച് അവിടേക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇവിടേക്ക് മെസ്സേജ് അയച്ച ആളുകളുടെ നമ്പറുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങളെ തിരിച്ച് വിളിച്ച് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് എന്താണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് അമീനയൊക്കെ ചോദിക്കുന്നുണ്ട്. അമീന, നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ടൈമിൽ അസ്പേർ സോൺ കായിക മത്സരങ്ങളിൽ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അസ്പേർ സോൺ ഫൗണ്ടേഷന് ഒരു രണ്ട് ഡോം എന്ന് പറയുന്ന ഒരു റേസ് സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു എഡിഷനാണ് നടക്കാനായിട്ട് പോകുന്നത്. 28-29 നമ്മുടെ അസ്പേർ സോണിലെ വലിയ ഇൻഡോർ മൾട്ടിപർപ്പസ് സ്പോർട്സ് സ്റ്റേഡിയം ആയിട്ടുള്ള അസ്പേർ ഡോമിനുള്ളിലായിരിക്കും ഈ ഒരു ഓട്ട മത്സരം നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്ന ഇനാഗുറൽ എഡിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലായിരിക്കും ആ ഒരു ഇവൻറ്റ് നടക്കാനായിട്ട് പോകുന്നത്. 28-29 ഈ ഒരു മത്സരങ്ങൾ അവിടെ നടക്കുക. വേനൽ ചൂടിനെ പേടിക്കാതെ തന്നെ നമുക്ക് മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന 4.8 km ദൈർഘ്യമുള്ള ട്രാക്കിൽ അന്തരീക്ഷ താപനിലയൊക്കെ കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പ്രായഭേദമേനി എല്ലാവർക്കും ഈ ഒരു റേസിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഓപ്പൺ വിഭാഗം ഉണ്ടാകും. പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രത്യേക മത്സരങ്ങളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ഞാൻ ആ ലിങ്കൊക്കെ ഒന്ന് അയച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് പറഞ്ഞ ആളുകൾക്കൊക്കെ. അപ്പോൾ aspairson.qa.ലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ആ ഒരു റേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ലിജോയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഡീറ്റെയിൽസ് പറയണേ. ഓ, തീർച്ചയായിട്ടും ലിജോ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ലിജോ, എന്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ലിജോ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുമോ. ഞാനിപ്പോൾ കുട്ടിമാവേലിയും നമ്മളുടെ ബാക്കി ഇവൻറ്റുകളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതാണ് എന്നുള്ളത് കൂടി ഒന്ന് മെസ്സേജിൽ പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ അമീനയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമീന, തീർച്ചയായിട്ടും നമ്മളെ ഡീറ്റെയിൽസ് നിങ്ങളെ തിരിച്ച് വിളിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഒപ്പം തന്നെ സൂചനകളിലൂടെ എല്ലാവരും അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ് മോർണിംഗ് സവാരിയിൽ. ഇപ്പോൾ എൻ്റെ സൂചനകൾ എങ്ങനെയാണ്, ഇതൊരു ആക്ഷൻ ഫിലിമാണ്. സഞ്ജീവ് കുമാർ ഈ സിനിമയിലെ നായക കഥാപാത്രമാണ്. 2004 റിലീസായ ഈ മൂവി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വേഗം വേഗം റൈറ്റ് ആൻസേഴ്സ് അയച്ചോളൂ. ഈ ഒരു പാട്ടിൻ്റെ ഗ്യാപ്പിലൂടെ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് വേഗം ശരി ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടുകൂടി കേൾക്കുകയാണ് മോർണിംഗ് സവാരിയിൽ. സമയം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. വിജയ് യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾക്കരികിലേക്ക് ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഞാൻ വേഗം റൈറ്റ് ആൻസർ പറയാം. ഇപ്പം ഈ പാട്ടിൻ്റെ ഗ്യാപ്പിലൂടെ നിങ്ങൾക്ക് ശരി ഉത്തരങ്ങൾ വേഗം തന്നെ അയക്കാം കേട്ടോ.

0: 91.7 FM.
1: Katos Happiness Frequency
0: Radio Cinema.
2: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
2: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
4: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ
6: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar Promise nalkuna complete transparency.
9: And the Oscar goes to A.R. Rahman.
10: Hi, this is A.R. Rahman.
8: You're listening to Radio Suno.
10: Listen to my songs on Radio Suno 91.7 FM. K to K to

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
3: you're home. എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടി മാമേലി കോണ്ടസ്റ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ ഒന്ന് പറയൂ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പലർക്കും മെസ്സേജിലേക്ക് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിയുടെ പേര് അയക്കുക, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അയക്കുക, ഏജ് അയക്കുക. പിന്നെ അറിയാമല്ലോ, കുട്ടി മാവേലി ആയിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഓണം അല്ലെങ്കിൽ നമ്മുടെ കേരള ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഞാൻ പലർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ ചോദിക്കുവാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ അവിടേക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. അതോടൊപ്പം തന്നെ ഉത്രാട പാച്ചുലി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ നെയിം, ഫോൺ നമ്പർ, പിന്നെ ഉത്രാട പാച്ചുലി എന്നുകൂടി ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കുക. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ഈ ഒരു ഓണക്കാലം മൊത്തത്തിലൊരു ആഘോഷ സമയമാണ്, ആഘോഷക്കാലമാണ് അല്ലേ.
4: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
3: അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഇവൻറ്റ് എം ജി ലൈവ് പൊന്നോണം. പൊന്നോണം എം ജി ലൈവ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ ഡേറ്റും സമയമൊക്കെ എല്ലാവർക്കും കാണപ്പെടാണല്ലേ. സെപ്റ്റംബർ 4 7 കൂടി ഖത്തർ നാഷണൽ കൺവെൻഷൻ സെൻറ്ററിലായിരിക്കും അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഇവൻറ്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റുകളൊക്കെ പെട്ടെന്ന് അതിനെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എന്താ പറയുക തകർക്കാനായിട്ട് തയ്യാറായിക്കോളൂ എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനായിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് വരുവാണ്. ലിജോ ജോസഫ് എന്ന് എപ്പോൾ എവിടെ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തിരിച്ച് എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഓൺലൈനിലൂടെ അത് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 22 ഓഗസ്റ്റ് 5 ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഈ ഒരു അതിഗംഭീരമായ കുട്ടി മാവേലിയും ഉത്രാട പാച്ചിലും ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ച് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും, കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് കൂടി ഈ സമയത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂചനകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഒരുതരം ആക്ഷൻ ഫിലിമാണ്, സഞ്ജീവ് കുമാർ ഈ സിനിമയിലെ നായക കഥാപാത്രമാണ്. 2004 റിലീസായ ഈ ഒരു സിനിമ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞുണ്ടല്ലോ എത്ര മെസ്സേജുകൾ വന്നറിയോ, എല്ലാവരും കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു, ആർക്കും തെറ്റിത്തരം വന്നിട്ടില്ല. നജീബ്, ഡോക്ടർ റബീബ, അതോടൊപ്പം തന്നെ ഷഫീഖിൻ്റെ മെസ്സേജ്, ഷമീമിൻ്റെ മെസ്സേജ്, ഫർഹാന, സമീഹ, ആരതി, വിജീഷ്, സൈനുപ്പ, ഫാരസ്, ശ്രീനാഥ്, സുനിൽകുമാർ, പാബ്ലോ, അംബ്ലി, അക്കു, ബുഷ്ര, അൻഷാദ്, ഷാസ്, യാഷ്, സാബു, ഇച്ചു, ഫൈസ, ഫിദ, എം കെ എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ്, ഹസീബ്, മധു, ഫിലിപ്പ് ജോസ്, യാഹിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ജസ്റ്റ് ചേച്ചി, പ്രസിദ്ധ്, അൻസൽ ഹബീബ്, അൻഫാൽ, അമീൻ്റെ മെസ്സേജുണ്ട്, അങ്ങനെ അജീയുടെ മെസ്സേജുണ്ട്, ഫരീസാദിൻ്റെ മെസ്സേജുണ്ട്, ഒരുപാട് പേരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സത്യമാണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ അപ്പണി കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 17 നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചിങ്ങം ദിനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പുതുവർഷത്തിൻ്റെ കർഷക ദിനത്തിൻ്റെ എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ദിവസം മുതൽ നമ്മൾ ആഘോഷങ്ങളും സന്തോഷങ്ങളിലും നിറയുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നൽകിക്കൊണ്ട് സത്യം മൂവിയിലെ പാട്ട് തന്നെ നിങ്ങൾക്കരികിലേക്ക് വരുന്നു. ടാറ്റാ, ബൈ ബൈ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
0: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
3: സുനോ പൊന്നോണം സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം.
3: Brought to you by ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
0: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
4: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
5: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
0: You're listening to
6: Morning Safari.
0: Morning Safari.
6: Morning Safari.
1: Only on Radio Suno 91.7 FM.

0: കേട്ടുകൂടാം.
1: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച രാവിലെ വരെ ഖത്തറിൽ ഹ്യൂമിഡിറ്റി ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. ഖത്തറിൽ കായിക മത്സരങ്ങൾ കാണാനെത്തുന്ന ആരാധകർക്ക് പോയിന്റുകളും സമ്മാനങ്ങളും നേടാൻ അവസരമൊരുക്കുന്ന പുതിയ ഹയു ആപ്ലിക്കേഷൻ പുറത്തിറക്കി. യോഗ്യമായ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആരാധകർക്ക് റിവാർഡ്സ് നൽകുന്ന സ്പോർട്സ് ലോയൽറ്റി പ്ലാറ്റ്ഫോമാണ് ഹയു. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്ലിക്കേഷൻ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനായി ഉപയോക്താക്കൾ സാധുവായ ഖത്തർ ID വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഖത്തറിലെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് എളുപ്പത്തിൽ പണം അയക്കുന്നതിനായി ഖത്തർ പോസ്റ്റ് പുതിയ മണി ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചു. ഇന്ത്യ പോസ്റ്റ്, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ സേവനം അവതരിപ്പിച്ചത്. UPI സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ പോസ്റ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴിയാണ് പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കാൻ സാധിക്കുക. ഹല സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 31st വരെ തുടരും. ഷോപ്പിംഗ്, ഡൈനിംഗ്, എന്റർടൈൻമെന്റ്, എക്സ്ക്ലൂസീവ് പ്രൊമോഷൻസ് എന്നിവയെല്ലാം ഉൾപ്പെടെയാണ് ഹല സമ്മർ ക്യാമ്പയിൻ പുരോഗമിക്കുന്നത്. സ്പാനിഷ് മധ്യനിര താരം റോഡ്രിയെ സ്വന്തമാക്കി ബാഴ്സലോണ. 4 കരാറിലായിരിക്കും താരം ഒപ്പുവെക്കുക.
1: This is home delivery only on Radio Suno 91.7 FM.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 10:04 ആകുന്ന ഈ സമയം റേഡിയോ സുനോ 91.7 FM-ൽ ഹോം ഡെലിവറി. ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. എന്തൊക്കെയാണ്, എന്താണെന്ന് മലയാളികളെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണല്ലോ ചിങ്ങം 1st, നമ്മളുടെ ഒരു പുതിയ മലയാള വർഷത്തിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓണത്തിൻ്റെ ഒരു ഫീലിലേക്കൊക്കെ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഓഗസ്റ്റ് 17th തിങ്കളാഴ്ച ദിവസമാണ്, ചിങ്ങം 1st. അപ്പോൾ ഹോം ഡെലിവറി വിശേഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളൊക്കെ വരേണ്ട ഒരു സമയം കൂടിയാണ്. ഇപ്പോഴും പറയുന്നത് പോലെ ഒറ്റയ്ക്കാണ് മൈൻഡാക്കാതെ പോകരുത്. നിങ്ങൾ ഇന്ന് കാണുന്ന മനോഹരമായ കാഴ്ചകൾ, നിങ്ങൾക്ക് ലഭിച്ച മനോഹരമായ സന്ദേശങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ നല്ല ചിന്തകൾ, ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടേതോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതായ സ്പെഷ്യൽ ഡേ ആണോ, അതൊക്കെ നമുക്കിവിടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചത് അപ്ഡേറ്റ് ചെയ്യാം 444-4917 എന്ന നമ്പറിലേക്ക്. അങ്ങനെ ഹോം ഡെലിവറി വിശേഷങ്ങളുടെ ഇല ഇന്ന് തുറക്കുകയാണ്. വിഭവങ്ങൾ ഉടനെ തന്നെ വിളമ്പിത്തുടങ്ങാ. മിന്നാരം മൂവിയിലെ പാട്ടിലേക്ക്, വേറെ ലെവലൊരു പാട്ടാ അല്ലേ. MG ശ്രീകുമാർ, സുജാത ചേച്ചി, മനോഹരമായ അവരുടെ രണ്ടുപേരുടെയും ശബ്ദത്തിൽ ഒരു വല്ല ഡാൻസൊക്കെ കളിക്കാൻ തോന്നൂലേ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
1: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.

റെബേക്ക ഉദുപ് കിഴക്കേ മല മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. വേറൊരു ഫീലുള്ളൊരു പാട്ടല്ലേ. സമയം 10 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കാണ് റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ഞാൻ നമ്മളെപ്പോഴും ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് സംസാരിക്കണം എന്ന് ആ ഒരു വിഷയം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം ഇൻ്റർനെറ്റിലൊക്കെ ഇങ്ങനെ ബ്രൗസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രൗസ് ചെയ്ത് വരുന്ന സമയത്ത് കിട്ടിയൊരു സംഭവമാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് പേരിടുക എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ച് കുറച്ച് കടുപ്പുള്ളൊരു കാര്യമായിരിക്കും. ആൺകുട്ടിയാണേലും ശരി പെൺകുട്ടിയാണേലും ശരി, പക്ഷെ ചിലരൊക്കെ നേരത്തെ തന്നെ പേരുകൾ കണ്ടുവച്ചിട്ടുണ്ടാവും. മറ്റു ചിലർ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അത് കിട്ടുന്ന സമയത്ത് അതിൽ ചേർക്കേണ്ട പേര് തന്നെയായിരിക്കും അവരിടുക. നേരത്തെ കണ്ടുവച്ച പേരൊന്നും ഉണ്ടാവില്ല, അവർ അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അങ്ങനെ ഞാനിങ്ങനെ പേരുകളുടെ പെരുമ നോക്കിപ്പോയ സമയത്ത് ഞാൻ കുറച്ച് പേരുകൾ പറയാം. ആ പേരുകൾ, അതായത് ഞാൻ പറയുന്നത് പെൺകുട്ടികളുടെ പേരുകളാണ്, കാരണം ഞാൻ വായിച്ച ആർട്ടിക്കിൾ ഉണ്ടായിരുന്ന കുറേ സംഭവങ്ങൾ അങ്ങനെയാണ്. അപ്പം ഞാൻ വായിച്ച പേരുകളിൽ ഇനി ഈ പേരുകൾ കേട്ടോളൂ കേട്ടോ. ലില്ലി, റോസ്, മല്ലിക, ഡെയ്സി, ഡാലിയ, ജാസ്മിൻ. പേരുകൾ ഒരിക്കൽ കൂടി: ലില്ലി, റോസ്, മല്ലിക, ഡെയ്സി, ഡാലിയ, ജാസ്മിൻ. ഇത്രയും പേരുകൾ ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്ര മുഖങ്ങൾ വന്നു. കാരണം നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഈ പേരുകളുള്ള ആരെങ്കിലും പരിചയം, ബന്ധുക്കൾ, കൂട്ടുകാർ, വീട്ടിൽ തന്നെയുള്ള ഫാമിലി മെമ്പേഴ്സ്, ഈ പേരുകൾ ഉണ്ടാകും എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഒന്നുകിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും അപരിചിതരായിട്ടും പരിചയപ്പെട്ടപ്പോൾ അവർ പേര് പറഞ്ഞപ്പോൾ ഈ പേരുകൾ അവരിൽ ഈ പേരുകളിൽ ഒരു പേര് ആരെയോ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ലില്ലി, റോസ്, മല്ലിക, ഡെയ്സി, ഡാലിയ, ജാസ്മിൻ. എനിക്ക് തോന്നുന്നു ഈ ഡാലിയ എന്നുള്ള പേര് അത്രയും അധികം പരിചിതമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ബാക്കി എല്ലാ പേരുകളും നമ്മൾക്ക് ഒരു പരിചയക്കാരോ ഒരു ബന്ധുവോ ഒരു സുഹൃത്തോ ഒരു അയൽപക്കക്കാരോ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം ലില്ലി എന്ന് പറയുന്ന പേരിൽ എനിക്ക് അറിയാവുന്ന ആളുണ്ട്, റോസ് എന്ന് പറയുന്ന ആളുണ്ട്, മല്ലിക എന്ന് പറയുന്ന എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരു മല്ലിക ചേച്ചിയുണ്ട്, ഡെയ്സി എന്ന് പറയുന്ന ആൻറ്റി എൻ്റെ നൈബറാണ്, ഡാലിയ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെ ഒരു സുഹൃത്തുണ്ട്, ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജൂനിയറായിട്ട് പഠിച്ചൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പേരുകൾ എല്ലാവരെയും കണക്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങളെ ഈ പേരുകളിൽ ആളുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ആർക്കൊക്കെ ഈ പേരുകളിലുള്ള ആളുകളെ പരിചയമോ ബന്ധുക്കളൊക്കെ ആയിട്ടുണ്ടോ ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇനി ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങളൂടിയുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ മെസ്സേജുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. 500 009 17 എന്ന നമ്പറിലേക്ക്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: ഹോം ഡെലിവറി

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കാണ്. റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. ഈ സമയത്ത് ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓണസമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമുണ്ട്, നമുക്കറിയാം ഓണവും വിശേഷങ്ങളും ഓർമ്മകളും സദ്യയും ഓണക്കോടിയും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടും പറഞ്ഞും പോകുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് എന്തെങ്കിലും ഒരു ഇവൻറ്റ് നമ്മൾ കാത്തിരിക്കും അല്ലേ. ഒരു നമുക്കൊന്നൊന്ന് ഓണത്തിൻ്റെ ഒന്ന് മതി മറന്നൊന്ന് ഓണത്തുള്ളൽ തുള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു ഇവൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കാത്തിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇവൻറ്റുകൾ ഇവിടേക്ക് എത്താറുണ്ട്. അത്തരത്തിലുള്ളൊരു വിശേഷത്തിലേക്കാണ് ഇനി പോകാനുള്ളത്.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: September 4th QNCC-യിലാണ് നമ്മൾ ഓണത്തുള്ളൽ ഇത്തവണ മാറ്റിവെച്ചിട്ടുള്ളത്. ഓണത്തുള്ളൽ നമ്മൾ അവിടേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പ്ലാറ്റിനം ലിസ്റ്റിൽ നിങ്ങൾക്ക് അവിടെ ടിക്കറ്റുകൾ ലഭ്യമാകും. എനിക്ക് തോന്നുന്നു ചില കാറ്റഗറിയൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് പ്ലാറ്റിനം ലിസ്റ്റിൽ കയറുക, ടിക്കറ്റുകൾ എടുക്കുക, അതല്ലെങ്കിൽ സ്കൈ മീഡിയ ഒഫീഷ്യൽസിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മെസ്സേജുകളൊക്കെ അയച്ചായാലും നിങ്ങളുടെ ടിക്കറ്റുകൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്കൊക്കെ ഇവിടെ ഓണറിലൊക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മളവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും QNCC-യിൽ September 4th അതിഗംഭീരമായിട്ടുള്ളൊരു ഇവൻറ്റ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതിൻ്റെ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ തന്നെയാണ്. അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. നമ്മൾ സംസാരിച്ചു വന്നിരുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ കുറച്ച് പേരുകൾ ഞാൻ പറഞ്ഞിരുന്നു. ആ പേരുകൾ പറയാനായിട്ട് പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ആ പേരുകൾ ഇങ്ങനെയൊക്കെയാണ്: ലില്ലി, റോസ്, മല്ലിക, ഡെയ്സി, ഡാലിയ, ജാസ്മിൻ. ഇതെന്താ സ്ത്രീ ആധിപത്യമാണോ എന്ന് കരുതണ്ട കേട്ടോ. അങ്ങനെയല്ല, ഇതൊരു ഒരു റിപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് വന്ന പേരുകളാണ്. കാരണം ഇപ്പോഴും ലോകത്തിൽ പലയിടങ്ങളിലും നമ്മൾ വിചാരിക്കും, ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പേരുകളാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, ഇപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഈ പേര് നൽകാൻ മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം ശ്രദ്ധിച്ചുകേ, ഇതെല്ലാം പൂക്കളുടെ പേരുകളാണ്, പൂവുകളുടെ പേരുകളാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂവിൻ്റെ കാലമാണ് മലയാളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പൂക്കളുടെ പേരുകളോട് സാമ്യമുള്ളതോ അല്ലെങ്കിൽ അത് തന്നെയോ ലോകത്തിൽ പലയിടങ്ങളിലും മാതാപിതാക്കൾ ആഗ്രഹിക്കുകയാണ് ഈ പേരുകളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പേരുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വായിച്ച പേരുകൾ നമുക്ക് ഒരു പരിചയക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരുടെ പേരായിരിക്കാം, സഹോദരിമാരുടെ പേരായിരിക്കാം. അപ്പോൾ അത്തരം വിശേഷങ്ങൾ അറിയിക്കാനും പറഞ്ഞിരുന്നു. അപ്പം വന്ന മെസ്സേജുകളിലേക്ക് പോരുവാണെങ്കിൽ വിശ്വംഭരൻ, അദ്ദേഹം പറയുന്നത് വൈഫിൻ്റെ പേര് മല്ലിക എന്നുള്ളതാണ്. ജോസ്, അദ്ദേഹം പറയുന്നത് സിസ്റ്ററിൻ്റെ പേര് ലില്ലി എന്നാണ്. പോൾ, അദ്ദേഹം പറയുന്നത് വൈഫിൻ്റെ പേര് ഡെയ്സി എന്നാണ്. രാജു പി എബ്രഹാം, ചേട്ടൻ്റെ മകളുടെ പേര് ഡാലിയ എന്നുള്ളതാണെന്ന് പറയുന്നു. അല്ലമീൻ പറയുന്നത് ജാസ്മിൻ, ജാസ്മിൻ എന്ന പേര് നിയ ജാസ്മിൻ എൻ്റെ നീസിൻ്റെ നെയിമാണ് എന്നാണ് പറയുന്നത്. മനാഫ് പറയുന്നത് ജാസ്മിൻ വൈഫിൻ്റെ അനിയത്തിയുടെ പേരാണ് എന്ന് പറയുന്നു. റിജോ പറയുന്നത് റോസ്മരിയ സഹോദരിയുടെ പേരാന്ന് പറയുന്നു. അപ്പോൾ ഈ റോസ് എന്ന് പറഞ്ഞ പേരിന് കുറേ പേരുകളിലേക്ക് മാറ്റം വരും കേട്ടോ. ഇപ്പോൾ റോസ്മരിയ, റോസ്മോൾ, അങ്ങനെയുള്ള പേരുകളിലേക്കൊക്കെ വരാറുണ്ട്. പല മലയാളികൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് മല്ലിക എന്ന പേരിലേക്കാണ്. അതിന് നമുക്ക് ഒരു ചരിത്രവും നോക്കാനായിട്ടുണ്ട്. പറയും, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പരമ്പരാഗത പേരാണ് മല്ലിക എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച ഈ പേര് മല്ലിക പൂവിനെയാണ് സൂചിപ്പിക്കുന്നത്. കേൾക്കുമ്പോൾ മനസ്സിലാവുകയല്ലോ. അപ്പോൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ സുഗന്ധപൂരിതമായ ഈ വെളുത്ത പുഷ്പം എപ്പോഴും ലാളിത്യം, സൗന്ദര്യം, മധുരം, ഗാംഭീര്യം എന്നിവയുടെ പ്രതീകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതവും എന്നാൽ മനോഹരവുമായ ഒരു പേരാണ് മല്ലിക. അപ്പോൾ മല്ലിക എന്ന പേരുള്ള ആരെയൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്നു, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പേരുകളിലുള്ള ആളുകൾ ആരെയൊക്കെ മനസ്സിലേക്ക് വന്നു? മെസ്സേജുകളായിട്ട് അയക്കാട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. സമയം 10 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. തിങ്കളാഴ്ച ദിവസം, August 17th. അപ്പവും വീനും മൂവിയിലെ പാട്ടിലേക്ക് പോകുന്നു. വീത് രാഗിൻ്റെ മനോഹരമായ ശബ്ദം, ഒരു പഴയ പാട്ടിൻ്റെ റീമേക്കാണ് വീത് രാഗിൻ്റെ ശബ്ദത്തിൽ. ഇത് ഹോം ഡെലിവറി.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
2: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
4: ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
5: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
4: സുനോപ്പനോണം സീസൺ 8
5: കേട്ട് കേട്ട് കേട്ടോണം.
4: Brought to you by New Indian Supermarket.
3: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
6: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
7: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136 6448.

0: ഹായ്, ദിസ് ഇസ് ശ്വേത മേനോൻ. യു ആർ ലിസണിംഗ് ടു ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കുട്ടികൂടാ.
1: ചെന്നൈ ബീറ്റ്സ്.
2: തമിഴ് ഹിറ്റ് ഓഫ് ദി ഹവർ.
3: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: ഇന്നത്തെ ഹോം ഡെലിവറി പേര് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ സംഭവം. കുറച്ച് പേരുകൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, അതായത് ലോകത്തിലെമ്പാടും അംഗീകരിക്കപ്പെട്ട പേരുകൾ, അതുമാത്രമല്ല നമ്മുടെ മലയാളത്തിലും അംഗീകരിക്കപ്പെട്ട പേരുകൾ എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ആ പേരുകളെല്ലാം പൂക്കളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പേരുകളാണ്, അല്ലെങ്കിൽ പൂവിൻ്റെ പേരുകളാണ് ആളുകൾക്കിടാൻ ഇഷ്ടം എന്ന് മക്കൾക്ക് പേരിടുന്ന ചിന്ത വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അതുകൊണ്ടാണ് ഈ പേരുകളെല്ലാം, ലില്ലിയും റോസ്, ഡെയ്സി, ഡാലിയ, ജാസ്മിൻ, ഇതെല്ലാം പെൺകുട്ടികളുടെ പേരിലേക്ക് വരുന്നത്. അതിപ്പോഴും അങ്ങനെ പേരിടുന്ന ആളുകളുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് അതായിരുന്നു നമ്മളിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് ഒന്ന് മെസ്സേജുകളിലേക്ക് വരികയാണെങ്കിൽ, രജീഷ് പറയുന്നത് എൻ്റെ പഴയ എൻ്റെ പേര് റോസ് എന്നാണ് എന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ മാത്സ് പറയുന്നത് ഹണി റോസ്. ഓഹ്, നമ്മുടെ കള്ള മാത്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ്, അത് ആരാണ് എന്നുള്ളതാണ്, പേര് വെച്ചിട്ടില്ല കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, പേര് വെക്കണേ, മെസ്സേജ് വയ്ക്കുമ്പോൾ പേര് വെക്കണം, അപ്പോഴാണ് നമുക്കൊരു വായിക്കാനൊരു സുഖമുള്ള. അതുപോലെ തന്നെ നമ്മുടെ അനീസിൻ്റെ മെസ്സേജ് ഉണ്ട്. അനീസ്, ഓ അനീസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില പേരുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് പുള്ളി അത് ആളുടെ കസിൻസിൻ്റെ പേരിങ്ങനെയാണ്, മുല്ല, മൊട്ടു, നീലി, അമ്പിളി, അടിപൊളി. ഓക്കെ, അതുപോലെ തന്നെ മഹിതയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അനീസിൻ്റെ മെസ്സേജിലേക്ക് നമ്മൾ എത്തിയിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും കുട്ടീസിൻ്റെ പേരും കുട്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മറ്റൊരു കുട്ടി വിശേഷങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ടുണ്ട്.
1: New partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കുട്ടീസിന് വേണ്ടിയിട്ടാണ് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്ന ബാക്ക് ടു സ്കൂളിന്റെ മറ്റൊരു സീസൺ എത്തുന്നത്. അബൂസിദ്ര മോളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പൊ പലരും വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വരുന്ന സമയമാണ്, പലരും എത്തിക്കഴിഞ്ഞു, പലരും വരുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായാലും കുട്ടീസിന്റെ പേര് രജിസ്റ്റർ ചെയ്തോളൂ. അതായത് റേഡിയോ സിനോയുടെ വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബാക്ക് ടു സ്കൂൾ അതിന്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ കുട്ടികളുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. അത് ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്തോളൂ എന്നുള്ളി കാര്യം കൂടി ഓർമ്മപ്പെടുകയാണ്. കാരണം കഴിഞ്ഞ സീസണൊക്കെ നമ്മൾ കണ്ടതാണ്, ഒത്തിരി കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ആദ്യം വരുന്നവർക്ക് ആദ്യം അവസരം എന്നൊരു രീതിയിലാണ് നമ്മളത് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വേഗം നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. നമ്മുടെ റേഡിയോ സിനോയുടെ വെബ്സൈറ്റ് പേജിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് അവിടെ അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലമീന് എൻ്റെ ചുമ ഇഷ്ടപ്പെട്ടു. അല്ലമീൻ പറയുന്നു, ആ ചുമയിൽ എല്ലാമുണ്ട് എന്ന് പറയുന്നു. നസീം മീര ജാസ്മിൻ്റെ പേര് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇപ്പോൾ സിനിമാ താരങ്ങളുടെ പേര് ഇവിടെ വന്നുണ്ട്. ഹണി റോസ് എത്തി, മീര ജാസ്മിൻ എത്തി, അപ്പോൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഇനി മൈ ബോസിലെ പാട്ടിലേക്ക് പോവാണ്. വളരെ മനോഹരമായി മഞ്ജരിയും പി ജയചന്ദ്രൻ സാറും ചേർന്ന് പാടിയ പാട്ട്. സമയം 10 കഴിഞ്ഞ് 49 മിനിറ്റ്. ദ റേഡിയോ സുനോ 91.7 FM, ഹോം ഡെലിവറി.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓണം നമ്മളതിഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. സുനോ പൊന്നോണത്തിൻ്റെ 8-ാം സീസണാണ്. പതിവ് പോലെ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടാവും. ഇന്നലെ തൊട്ട് നിങ്ങൾ ഓണരുചി കേട്ട് തുടങ്ങി. ഉത്രാടപ്പാച്ചിൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുട്ടിമാവേലി ഉണ്ട്. അതോടൊപ്പം നമ്മുടെ സുനോ പൊന്നോണം മെഗാ ഇവൻ്റ് നടക്കുന്ന ദിവസം നാടൻ പാട്ടും മേളവും എല്ലാം ഒരുമിച്ച് ചേർന്ന് നമ്മൾ ആഘോഷമാക്കി മാറ്റും എന്നുള്ളതാണ്. ഈ 22-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5:30 മുതലാണ് നമ്മുടെ സുനോ പൊന്നോണത്തിൻ്റെ ആ ഒരു ഗ്രാൻഡ് ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയാം.
4: സുനോ പൊന്നോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
4: ബ്രോട്ട് ടു യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
3: ഈ സുനോ പൊന്നോണം നല്ല ഓണം കേട്ടോണം. കേട്ട് കേട്ട് കേട്ടോണം എന്ന് പറയുന്നത് പോലെ തന്നെ നല്ല ഓണം കേട്ടോണം. അപ്പൊ എന്തായാലും സുനോ പൊന്നോണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ള നല്ല ഓണം കേട്ടോണം ജിംഗിളിലേക്ക്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം ഡെലിവറി.
2: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911.
0: ഇത്തവണത്തെ ഓണം സംഭവമാകും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
3: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
4: അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ,
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta Keta Kutu Kudam.
11: Chennai Beats.
12: Tamil, head of the hour.
13: In the art of Podumakulanda.

നീലത്താമര മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം നല്ലൊരു ദിവസമാണ്. നാട്ടിലാണെങ്കിൽ മടിയുള്ള ദിവസം എന്ന് പറയും, ഇവിടെ മടിയൊന്നുമില്ല. ഇവിടെ നമ്മൾ കുറേ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം, ഒരുപാട് പേരെ കാണണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് ആളുകളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ വീണ്ടും ഒന്ന് ഒരുങ്ങാനായിട്ടുണ്ട്. ഇപ്പോൾ സെയിൽസ് മാർക്കറ്റിംഗ് ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അവർക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ടുണ്ട്. കാരണം ഡിസിഷൻ മേക്കേഴ്സൊക്കെ തിരിച്ചു വരുന്ന സമയമാണ്. അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് പല കാര്യങ്ങളും നേടാനായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മടിയൊന്നുമില്ല. ഒരു മൺഡേ ഒരു അടിപൊളി ദിവസമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ഓണരുചിയിലേക്ക് എത്തും എന്നുള്ള കാര്യം. ഞാൻ ഓർത്തു ആദ്യം ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ ചരിത്രം പറയാമെന്ന്. ഞാനൊരു ഭക്ഷണത്തിൻ്റെ ചരിത്രം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ സദ്യയിലെ ഒരു ഭക്ഷണത്തിൻ്റെ ചരിത്രം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഞാനും അഷ്ടമിയും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അഷ്ടമി പറഞ്ഞു, ചേട്ടാ പഴം നുറുക്കിയത് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കഴിച്ചിട്ടുണ്ടാവാം, പക്ഷേ എനിക്ക് പെട്ടെന്ന് അതിനെ ഈ പേരിനെ പിടുത്തം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അഷ്ടമി എനിക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നു, ഒരു റീലിലെ വീഡിയോ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എനിക്ക് തോന്നുന്നത് ആ വിഭവം കഴിക്കാൻ പറ്റുന്ന ഏറ്റവും രുചികരമായിട്ട് കഴിക്കാൻ പറ്റുന്നത് പായസത്തിൻ്റെ കൂടെ ആയിരിക്കും. നല്ല എന്താ പറയുന്നത് ശർക്കര പായസത്തിൻ്റെ ഒപ്പമായിരിക്കും കഴിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇതിന് വേണ്ടിയ ചേരുവകൾ ഇങ്ങനെയൊക്കെയാണ്. പഴം നുറുക്കിയതിന് വേണ്ടിയ ചേരുവകൾ. ഒരു പക്ഷേ ഈ വിഭവത്തിന് പലയിടങ്ങളിൽ പല പേരായിരിക്കും പറയുന്നത് കേട്ടോ. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പഴം, നേന്ത്രപ്പഴം വേണം. 2 എണ്ണം നന്നായിട്ട് പഴുത്തത് വേണം. ഇപ്പോൾ ഈ സീസണൊക്കെ ആവുന്ന സമയത്ത് നമുക്കിവിടെ ഇഷ്ടം പോലെ പഴം കിട്ടുകയും ചെയ്യും. നല്ല നാട്ടിൽ നിന്ന് വരുന്ന നല്ല പഴം കിട്ടുകയും ചെയ്യും. അതല്ല, ഇനി നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലേ ഇച്ചിരി പഴം കൊണ്ടുവരണ്ട കേട്ടോ, അല്ലെങ്കിൽ ഒരു പടല പച്ചക്കായ കൊണ്ടുവരണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ തേങ്ങ ചിരകിയത് വേണം 1 കപ്പ്. പഞ്ചസാര ആവശ്യത്തിനാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പഴത്തിന് ഇപ്പം നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഉപയോഗിച്ചാൽ മതി. നെയ്യ് വേണം 2 ടേബിൾ സ്പൂൺ. ഏലക്കായ്പൊടി വേണം 1/2 ടീസ്പൂൺ. മഞ്ഞപ്പൊടി 1 നുള്ള്. അത് നിറത്തിന് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി എന്നുള്ളതാണ്. ഇനി ഇത് വെള്ളം ആവശ്യത്തിന് വേണം. ഇത് തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ വട്ടത്തിലോ നീളത്തിലോ കനത്തിൽ അതൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് അത് പാത്രത്തിലേക്ക് മാറ്റുക. ഒരു ചെറിയ മൺചട്ടിയിലോ ചട്ടിയിലോ അരിഞ്ഞു വെച്ച പഴം നിരത്തി വയ്ക്കുക. ഇതിലേക്ക് അല്പം വെള്ളവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് അതൊന്ന് വേവിക്കുക. അതിനുശേഷം നന്നായിട്ട് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ പഴം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിക്കുക. പഴം അധികം ഉടഞ്ഞു പോകാതെ നോക്കണേ, പക്ഷെ പഴം വേവും വേണം. അതിനുശേഷം തേങ്ങയും മധുരവും ചേർക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. പഴം വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചിരകിയ തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് നെയ്യ് കൂടി, നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ നെയ്യ് കൂടി ചേർത്ത് ചെറു തീയിൽ ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. എല്ലാ ചേരുവകയും അല്ല പഴവുമായിട്ട് നന്നായിട്ട് യോജിച്ചു വരുന്ന സമയത്ത് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പഴം നുറുക്ക് റെഡിയായി കഴിഞ്ഞു. ഇതേ പഴം നുറുക്ക് നമ്മുടെ ലാലേട്ടൻ ഒരുക്കി ഉണ്ടാക്കി ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുന്ന കഥ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പം ഞാൻ ചോദിച്ചതുപോലെ തന്നെ പഴം നുറുക്കിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണ്? ഇപ്പം ഈ കുക്കിംഗ് പ്രോസസ്സൊക്കെ മിക്കവാറും എല്ലായിടത്തും ഒരേപോലെ തന്നെയായിരിക്കും. ചിലപ്പോൾ ചേരുവകളിലും ചില വ്യത്യാസമൊക്കെ വന്നേക്കാം, ചിലപ്പോൾ കുറച്ച് ചുക്ക് ചേർക്കും, അങ്ങനെയൊക്കെ വന്നേക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ പഴം നുറുക്കിന് നിങ്ങളുടെ നാട്ടിൽ മറ്റേതെങ്കിലും പേരുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റെസിപ്പിക്ക് മറ്റേതെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളൂട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ വിഭവത്തിലേക്ക്, ഓണ സദ്യയുടെ ഇലയിലേക്ക് ഇന്നത്തെ താരം പഴം നുറുക്ക്. ഓണരുചി മറുനാട്ടു മലയാള ചോറൂട്ട്. ഭക്ഷണ കാര്യമൊക്കെ പറയുമ്പോൾ ഈ പാട്ട് ഒരു മേമ്പുടിയാ, ഒരലങ്കാര അല്ലേ.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
0: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
3: സുനോപ്പനോണം സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം.
3: Brought to you by New Indian Supermarket.
0: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
0: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 ആൻഡ് 10. Call 7136-6448.
4: Home delivery.

0: ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ
1: അല്ലേ, അങ്ങനെ പറയാൻ സാധിക്കുക എന്നല്ലേ, ജീവിതം എത്ര മനോഹരമാണ് എന്നുള്ളത് അങ്ങനെ പറയാൻ സാധിച്ചാൽ തന്നെ നമ്മളെല്ലാം അനുഗ്രഹീതരാണ് എന്ന് പറയണം. ഓഗസ്റ്റ് 17-ാം തീയതി തിങ്കളാഴ്ച ഹോം ഡെലിവറി വിശേഷങ്ങളെ കേട്ടുവരുന്ന സമയത്ത് ഈ ഹോം ഡെലിവറിയിലും ചില സിനിമാ വിശേഷങ്ങൾ വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു കോണ്ടസ്റ്റ് നമ്മളിങ്ങനെ റൺ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഓണക്കാല ചിത്രങ്ങളിൽ സിനിമ എന്ന് പറയുന്നത് ഓണസമയത്ത് ഒരു സിനിമ കാണുക എന്ന് പറയുന്ന സന്തോഷം നൽകുകയാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇതാ ലൈനപ്പിൽ നിൽക്കുന്നുണ്ട്. ബെത്ലഹേം കുടുംബ യൂണിറ്റ്, അതോടൊപ്പം തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാസ് ചിത്രമാണ് ഖലീഫ എന്ന ചിത്രം. അപ്പോൾ ഖലീഫ ചിത്രത്തിൻ്റെ ടിക്കറ്റുകളാണ് ഇനി നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കോണ്ടസ്റ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ചോദ്യം. എന്തായാലും ഖലീഫയുടെ ട്രെയിലർ, രണ്ട് ട്രെയിലറും എല്ലാം നിങ്ങൾ കണ്ടു കാണും. ടീച്ചറും ട്രെയിലറും ഒക്കെ കഴിഞ്ഞ ദിവസം അത് എന്താ പറയുന്നത് യൂട്യൂബും സോഷ്യൽ മീഡിയയൊക്കെ കത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, എല്ലാവരും രാത്രി വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഖലീഫയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതല്ല ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ കാണുക, ഇനി പോയിട്ട് കാണുക. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഖലീഫ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? ഖലീഫ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? അതാണ് നിങ്ങൾ കണ്ടുപിടിച്ച് അയക്കേണ്ടത്. ഒരു എന്താ പറയുന്ന ഒരു ഗംഭീര പേരാണ്, കേൾക്കുമ്പോൾ തന്നെ എന്താ ടിക്കിങ് ഒരു പ്രൗഢിയൊക്കെ കിട്ടുന്നൊരു പേരാണ്. അപ്പോൾ എന്താണ് ആ പേര് എന്നുള്ളതാണ് നിങ്ങൾ അറിയിക്കേണ്ടത്. 500-00917 എന്ന നമ്പറിലേക്കാണ് അറിയിക്കേണ്ടത്. ഓക്കെ, ഖലീഫ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ആ ട്രെയിലറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ആ പേരയച്ചു തരിക എന്നുള്ളതാണ്. അത്രമാത്രം ചെയ്താൽ മതി, ഖലീഫ സിനിമ കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അനീസ് ഹമീദിൻ്റെ മെസ്സേജുണ്ട്. ഗുഡ് മോർണിംഗ്, സുഖമാണോ? ഓ, സുഖമായിട്ടിരിക്കുന്നു അനീസെ. ഇന്ന് എൻ്റെ റൂംമേറ്റും ജ്യേഷ്ഠ തുല്യനുമായ അനീസ് കുറ്റ്യാടി, അദ്ദേഹത്തിൻ്റെ 28-ാമത്തെ വിവാഹ വാർഷികമാണ്. അസീസയും സബീനയും റേഡിയോ സുനോയിലൂടെ അവർക്ക് വേണ്ടിയും റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും വിശ്വസിതരണം ഒരു പാട്ടും വെച്ചു തരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അനീസ് ഹമീദ്, അസീസ്, റഫീഖ്, റംഷാദ്, ഫസൽ ഇവരൊക്കെ റൂമിലുള്ളവരാണ്. അപ്പോൾ അസീസിനും അതോടൊപ്പം തന്നെ സബീനയ്ക്കും നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആശംസകൾ. അവർക്ക് വേണ്ടിയിട്ട് തന്മാത്രയിലെ പാട്ടും വരുന്നുണ്ട് കേട്ടോ.

0: ദൈവത്തിന്റെ വചനങ്ങളിലൂടെ. സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങാനുള്ള സമയം.

0: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
2: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
2: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
3: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
2: കണ്ട കണ്ട കാർദയണ്ട.
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യൂ പാർട്ണർ അബു സുദ്ര മോൾ, വെർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബു സുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
4: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
0: ആൻഡ്
4: ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
0: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
4: കോൾ 7022525.
0: ക്രിയേറ്റീവ് പാർട്ണർ, പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വെർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് Gulf on Instagram.
5: Pizza Partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: F-

എല്ലാവരുടെയും ജീവിതത്തിൽ കാണും. ഇമ്മിണി നല്ലൊരാൾ, ഇമ്മിണി വലിയൊരാളല്ല, ഇമ്മിണി നല്ലൊരാൾ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ആ നല്ലൊരാൾ ആരാണ്? പറയൂ പറയൂ. ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 17-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്. ഇപ്പോൾ ഒരു നല്ലൊരാളുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? അതായിരുന്നു എൻ്റെ ഉദ്ദേശം. നമ്മുടെ ജീവിതത്തിലെ ആ ഇമ്മിണി നല്ലൊരാളുടെ മുഖം ഇപ്പം മനസ്സിൽ വന്ന് കാണും. ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞു ചോദ്യം കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേട്ട് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റേഡിയോ ഓൺ ചെയ്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ചോദ്യം ഇതായിരുന്നു: ഖലീഫ മൂവിയിൽ പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? ശരിയായ ഉത്തരങ്ങൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് ഫസ്റ്റ് മെസ്സേജ് അയച്ചത് സന്ദീപാണ്. സന്ദീപിൻ്റെ മെസ്സേജുണ്ട്, നസീമിൻ്റെ മെസ്സേജുണ്ട്, അഷ്റഫിൻ്റെ മെസ്സേജ്, ഷിഹാഫ്, ഷിഹാബ്, ഷഹീൻ, ഷിഹാബുദ്ദീൻ, റംസാൻ, മഹിദ, അഫ്താബ്, ഹുസൈൻ, അല്ലമീൻ, അക്ബർ, അനീസ്, മീനു, അവരുടെയൊക്കെ മെസ്സേജ് ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ചെറിയ അവസരം കൂടെ നമ്മൾ തരികയാണ്. അടുത്ത മണിക്കൂറിലെ ന്യൂസിന് ശേഷമായിരിക്കും നമ്മൾ ഉത്തരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൂടെ നിങ്ങൾക്ക് ആ ട്രെയിലർ കണ്ട് അതിൽ നിന്ന് ആ പേര് മനസ്സിലാക്കിയെടുത്ത് മെസ്സേജ് അയക്കാനുള്ള സമയം തരികയാണ്. ഓക്കെ, ഖലീഫ മൂവിയിൽ പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? ഏറ്റവും അധികം ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. ഒരുപാട് സർപ്രൈസുകളും സസ്പെൻസുകളും ഒക്കെ നിറഞ്ഞൊരു മൂവിയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള കാസ്റ്റിംഗും ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പടത്തെ പറ്റി പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്. മെസ്സേജുകൾ അയച്ചോളൂ 5000-9017. നമ്മ ഊരു ബാംഗ്ലൂരു.

0: കേട്ടുകൂടാം.
1: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച രാവിലെ വരെ ഖത്തറിൽ ഹ്യൂമിഡിറ്റി ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഖത്തറിൽ കായിക മത്സരങ്ങൾ കാണാനെത്തുന്ന ആരാധകർക്ക് പോയിന്റുകളും സമ്മാനങ്ങളും നേടാൻ അവസരമൊരുക്കുന്ന പുതിയ ഹയു ആപ്ലിക്കേഷൻ പുറത്തിറക്കി. യോഗ്യമായ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആരാധകർക്ക് റിവാർഡ്സ് നൽകുന്ന സ്പോർട്സ് ലോയൽറ്റി പ്ലാറ്റ്ഫോമാണ് ഹയു. കായിക മത്സരങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കി അസ്പേർസോൺ ഫൗണ്ടേഷൻ റൺ ദി ഡോം എന്ന പേരിൽ റേസ് സംഘടിപ്പിക്കുന്നു. ഇത് ആദ്യ എഡിഷനാണ്. ഓഗസ്റ്റ് 28-29 തീയതികളിലായി അസ്പേർസോണിലെ വലിയ ഇൻഡോർ മൾട്ടിപർപ്പസ് സ്പോർട്സ് സ്റ്റേഡിയമായ അസ്പേർ ഡോമിനുള്ളിലാണ് മത്സരം. കായിക വിനോദങ്ങളെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനും ആരോഗ്യകരവും സജീവവുമായ സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള ഫൗണ്ടേഷന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി aspairzone.qa സന്ദർശിക്കാം.
1: സുനോ അപ്ഡേറ്റ്സ്.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: കൃത്യസമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കാണ്. ഇത് ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.

0: 91.7 FM,
1: Qatar's favorite radio station.
2: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
2: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
4: ും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരിടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
4: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
4: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: ഈ ഓണപ്പാട്ട് കേൾക്കുന്ന സമയത്തെ നാട്ടിലേക്കുള്ള ഓർമ്മകളായിരിക്കും. ഈ പൂവേ പുലി, ഓണം പൂവ്, ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഇപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ വലിയ നൊസ്റ്റാൾജിയ തരുന്ന ഒരു കാര്യമാണ്. താളം പിടിച്ച് ഇങ്ങനെ പോകുന്ന സമയമാണ്. അപ്പം നമ്മളൊരു ചിന്ന ചോദ്യം ചോദിച്ചിരുന്നു, അതായത് ഖലീഫ മൂവി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാനുള്ള ടിക്കറ്റുകൾ ലഭിക്കുന്നതിനുള്ള ചോദ്യമായിരുന്നു. അതിനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്, അതാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. അപ്പം ചോദ്യം ഇതായിരുന്നു, വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് ഖലീഫ എന്ന മൂവിയുടെ ട്രെയിലർ, അത് നമ്മൾ കണ്ടു, ടീച്ചറും ട്രെയിലറും ഒക്കെ നമ്മൾ കണ്ടു. ഒരുപാട് എന്താ പറയുന്നത് സസ്പെൻസുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഉള്ള കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട് സിനിമാ ലോകത്തും, അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിച്ചിരുന്ന കാര്യം ഇതായിരുന്നു, ഖലീഫ മൂവിയിൽ പൃഥ്വിരാജ് അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. കുറച്ച് സമയവും നമ്മൾ തന്നിരുന്നു. അപ്പോൾ കുറേ പേരുടെ ശരിയായ ഉത്തരങ്ങൾ എത്തിയിട്ടുണ്ട്. ഫൈസൽ വയനാട്, അപ്പുണ്ണി, ഞാൻ ഫൈസൽ വയനാട്, 5.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഖത്തറിൽ തിരിച്ചെത്തിയിരിക്കുന്നു. റേഡിയോ സുനോ ക്രൂ എല്ലാവർക്കും കുടുംബത്തിന് സുഖം തന്നെയല്ലേ, എല്ലാവിധ നന്മകളും തരുന്നു, കൂടെയുണ്ട് എപ്പോഴും എപ്പോഴും. ഓക്കെ, ഉത്തരവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ബബിത കൃത്യമായ ഉത്തരം അറിയിച്ചിട്ടുണ്ട്, ആ ഫുൾ പേര് ബബിത അറിയിച്ചിട്ടുണ്ട്. സജീർ അലി, അദ്ദേഹവും ശരിയായ ഉത്തരം അയച്ചു തന്നിട്ടുണ്ട്. അനീഷിൻ്റെ കൃത്യമായ ഉത്തരം എത്തിയിട്ടുണ്ട്. യാസിറിൻ്റെ ശരിയായ ഉത്തരവും എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ കൃത്യമായ ഉത്തരം പറഞ്ഞ് എന്താണ് ആ ഉത്തരം എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനതൊന്ന് കേൾപ്പിക്കാം നിങ്ങളെ.
1: വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
2: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം. നമ്പറം പള്ളിയിലെ ഉറൂസ്
0: ആമിർ അലി, അതാണ് പേര്. ഇപ്പൊ ശരിയായ ഉത്തരങ്ങൾ അയച്ച ചില ആളുകൾക്ക്, ഭാഗ്യമുള്ള ആളുകൾക്ക്, ഭാഗ്യം തുടച്ച ആളുകൾക്ക് നമുക്ക് ഖലീഫ മൂവി ഒരുമിച്ചിരുന്ന് കാണാനുള്ള ടിക്കറ്റുകൾ സമ്മാനമായിട്ട് ലഭിക്കും. സന്തോഷമായിട്ടില്ലേ? ആ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഒരു കോൾ ലഭിക്കും. അതിനുശേഷം ഇവിടെ ഓഫീസിൽ വന്ന് ടിക്കറ്റൊക്കെ കളക്ട് ചെയ്യുക, നമുക്ക് ഒരുമിച്ചിരുന്ന് ആ സിനിമ കാണാം.

0: Wilson on 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഇത്തവണത്തെ ഓണം സംഭവമാകും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
3: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
4: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. Nyayar mudal vyazham vare vaigittu 5 mani mudal. 917
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000 1707.
6: And
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.
1: Home delivery.

0: ശരിക്കും ഈ ഓഫീസിലെ കുമ്പിടി
1: നിസ്സയാണ്ടിയമ്മയല്ല അല്ല കുമ്പിടിയാണ്
0: കുമ്പിടിയാണ്.
1: നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിലുണ്ട് കേട്ടോ.
0: ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ചെറിയ വീഡിയോ, ചിന്ന വീഡിയോ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ.
1: അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നുണ്ട്,
0: വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഹോം ഡെലിവറിയിൽ ഈ സമയത്ത് നിസ്സ വരുന്നുണ്ടെങ്കിൽ
1: സോറി.
0: അപ്പൊ അങ്ങനെ ഓരോ വിഭവങ്ങളുടെ ചരിത്രങ്ങള് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു
1: സമയമാണ്.
0: അപ്പൊ രസം, രസമില്ലാതെ എന്ത് സദ്യ?
1: സദ്യ പിന്നെ രസം വേണം,
0: രസമില്ലെങ്കിൽ രസമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു രസകരമായ രസത്തിന്റെ ആ രസമുള്ള ചരിത്രം
1: എന്താണെന്ന് പറയാം,
0: എന്താന്ന് പറയാം എന്ന് കരുതി. പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ സ്ഥലങ്ങളിലെ പ്രധാന ഒരു ഭക്ഷണ വിഭവവും പാനീയവുമാണ് നമ്മുടെ രസം എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷയിലെ തന്നെ രസ എന്ന പദത്തിൽ നിന്നാണ് രസം ഉണ്ടായത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോ സത്ത് എന്ന് നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ നീരെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ രുചി എന്നൊക്കെ ഇതിനെ പറയാം. ഓക്കെ, ആന്ധ്രാപ്രദേശില് ഇതില് ചാരു എന്നൊരു പേരും കൂടി ഉണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു വരവ് എന്ന് പറഞ്ഞാല്, ദക്ഷിണേന്ത്യയില് പ്രത്യേകിച്ച് മധുരയില് കുടിയേറിയ ജനവിഭാഗമുണ്ട്, സൗരാഷ്ട്ര ജനവിഭാഗം. അവരാണ് ഈ പുളിയും കുരുമുളകും ചേർത്ത് ഇന്നത്തെ രസത്തിന്റെ ആദ്യത്തെ രൂപം ഉണ്ടാക്കിയത്. അറിയാം, നമുക്കറിയാം ചെറിയൊരു പുളി ഉണ്ടാവും, ആ കുരുമുളകിന്റെ ഒരു ഫ്ലേവറുമാണ് അതിന് നൽകുന്നത്. അതിന് പുളിച്ചാറെന്നൊക്കെ വിളിച്ചു പോന്നിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം കേൾക്കുന്നത്, മധുര ഭരിച്ചിരുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന്റെ അസുഖബാധിതനായ മകന് വിശപ്പില്ലായ്മ മാറ്റാൻ കൊട്ടാരത്തിലെ പാചകക്കാരൻ നൽകിയ ഒരു ഔഷധ കൂട്ടാണ് രസം എന്ന ഒരു ഐതിഹ്യമുണ്ട്.
1: ഓക്കെ,
0: അതുകൊണ്ട് തന്നെ അല്ല, ഇപ്പോഴും നമ്മൾ പനിയാണെങ്കിലും ജലദോഷമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ദഹനക്കുറവ് വരുവാണെങ്കിലും അതിനുള്ള ഒരു പരിഹാരമായിട്ട് നമ്മളിപ്പോഴും രസം ഉപയോഗിക്കുന്നുണ്ട്.
1: ഒരു മാറ്റമില്ല.
0: അതെ, പിന്നെ രസത്തിന് വന്ന ചില മാറ്റങ്ങൾ എന്ന് വെച്ചാല് അതിലേക്ക് ഈ വെളുത്തുള്ളി, ജീരകം, കുരുമുളക് ഇതെല്ലാം ചേർക്കുന്നു. അതോടൊപ്പം തന്നെ പിന്നീട് തക്കാളിയും അതിലൊരു ഇടം പിടിച്ചു
1: മാറുന്നു. നെല്ലിക്ക രസം കേട്ടിട്ട്,
0: നെല്ലിക്ക രസം
1: പിന്നെ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി.
0: രസം ഉണ്ടാകുന്നത് എങ്ങനെ?
1: അല്ല, ഭയങ്കര എളുപ്പം, പെട്ടെന്ന് രസം ചെയ്യാൻ പറ്റുന്നതാണ്. അവന് രസപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണ്.
0: അതാണ് ഏറ്റവും എളുപ്പം,
1: പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട്. രസത്തിന്റെ ശരിക്കുള്ള കോമ്പിനേഷൻ എന്താ ഭക്ഷണത്തിന്റെ? രസം കറി ഉണ്ടെങ്കിൽ
0: ചോറെടുക്കുക.
1: ഓക്കെ,
0: ഞാൻ ചെയ്യുന്ന കാര്യം പറയാം. ചോറെടുക്കുക,
1: ഓക്കെ,
0: രസം ഒഴിക്കുക,
1: നിറച്ച് രസം,
0: ഒഴിക്കുക, പപ്പടം.
1: പപ്പടം നല്ല കോമ്പിനേഷൻ,
0: പപ്പടം പൊട്ടിച്ച
1: രസവും പപ്പടം നല്ല
0: മാങ്ങ
1: അച്ചാർ.
0: ഒന്നും വേണ്ട, ഒരു പറ ചോറുണ്ണു എന്നൊക്കെ
1: പറയുന്നെങ്കിലും
0: ഒരു പ്ലേറ്റ് ചോറ് നമുക്ക്
1: അത് നമ്മുടെ വയറ് നിറച്ച് നമ്മൾ കഴിക്കും.
0: വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. ചൂട് ചോറ്, നല്ല ചൂട് രസം, അതിൽ പപ്പടം പൊട്ടിക്കുക, അതിനുശേഷം നല്ല മാങ്ങ അച്ചാർ. ഇതിനപ്പുറത്തേക്ക് വേറെ ഒരു സംഭവം വേണ്ട.
1: ഓക്കെ, നിങ്ങളുടെ കോമ്പിനേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? രസം കോമ്പിനേഷൻസ് ഉള്ള ആളുകൾ അല്ലെ?
0: അതെ, അതുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ.
1: അതെ, ഷെയർ ചെയ്യാം. നമ്മൾ
0: രസത്തിന്റെ കൂടെ കഴിക്കാനാണ് ട്രിവാൻഡ്രംകാരൊക്കെ രസവട,
1: രസവട ഭയങ്കര
0: രസവടയെ കുറിച്ചൊക്കെ അവര് സംസാരിക്കും.
1: അതെ അതെ.
0: പക്ഷെ മറ്റേതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ
1: അവർക്ക് രസവടയും ദോശയും ചമ്മന്തിയും മുളകുചാറും
0: ഓംലെറ്റ്, ഒരു സിംഗിൾ ഓംലെറ്റ്,
1: സിംഗിൾ ഓംലെറ്റ്, അതാണ് അവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്.
0: നമ്മൾ വിഷയത്തിൽ നിന്ന്
1: തെന്നി മാറിയിരിക്കുന്ന ഉദരം.
0: ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു വിറ്റടിച്ചായിരുന്നു, നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. രസം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോ ശ്രീനിവാസൻ പറയുന്ന മറ്റേ സംഭവം മറുപടി പറയുന്ന വിചാരിച്ച, രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയാണല്ലോ.
1: ഞാൻ സത്യം പറയട്ടെ,
0: ഏത് സിനിമയിലെ അറിയില്ലല്ലോ,
1: ഇല്ല എങ്കിൽ ഡയലോഗും പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അങ്ങനെയാണെങ്കിൽ രസം എന്നുള്ള സിനിമയ്ക്ക് സിനിമ ഉണ്ടായാലും സിനിമയിൽ ഒരു പാട്ടും ഉണ്ട്.
0: ഓക്കെ, അത് രസത്തിന്റെ കുറച്ച് ഭാഗം ഇവിടെ
1: ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, അതിനി അപ്പുണ്ണി അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ഒരു രസം ഉണ്ടാക്കാനുള്ള സമയമൊക്കെ കഴിയും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം
0: ഇല്ല. ഞാൻ അതായത്
1: കിട്ടിയോ? എപ്പോഴും നേരത്തെ എടുത്തു വെച്ചത്.
0: ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ ആ ഉത്തരം പാട്ടായി വരുന്നു. ഉദയനാണ് താരത്തില് ശ്രീനിവാസിനും ജഗതി ചേട്ടനും തമ്മിലുള്ള കോമ്പിനേഷനിലാണ് അത് വരുന്നത്. രസമുണ്ടാകുന്നത് എങ്ങനെ?
1: ഉദയനാണ് താരത്തിലെ പാട്ട്.
0: എങ്ങനെയുണ്ട്?
1: ഒരു രസത്തിലെ പാട്ട് കിട്ടിയോ?
0: രസത്തിലെ പാട്ട് കിട്ടിയില്ല.
1: ഒരു രസമില്ല അതുകൊണ്ടല്ലേ.

0: 93.7 FM.
1: Qatar's favorite radio station.
2: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
2: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
6: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യു പാർട്ണർ അബു സുദ്ര മോൾ, വെർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബു സുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
7: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
6: ആൻഡ്
7: ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
6: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
7: കോൾ 7022525.
6: ക്രിയേറ്റീവ് പാർട്ണർ, പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വെർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് Gulf on Instagram.
5: Pizza Partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
3: സമയം 12 കഴിഞ്ഞ് 43 ആയിരിക്കാണ് റേഡിയോ സുനോ 91.7 FM-ൽ. ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനേ പെട്ടെന്ന് മോർണിംഗ് സവാരി എന്ന് പറയാൻ വന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ദിവസമാണ്. അപ്പം എന്തായാലും ഒരുപാട് ആളുകളുടെ മെസ്സേജുകളും സ്നേഹ സന്ദേശങ്ങളും വിഷസും ഒരുപാട് രുചിരസങ്ങളും എല്ലാം കേട്ട് എങ്ങനെ താൽക്കാലികമായിട്ട് നമുക്ക് ഈ യാത്രയിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കാണ്. പക്ഷേ അതിനുമുമ്പ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ MG അണ്ണൻ ഖത്തറിലേക്ക് വരുന്നുണ്ടല്ലോ 4 September, അതിൻ്റെ ടിക്കറ്റ് എവിടെ ലഭിക്കും എന്നാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ളത്. ടിക്കറ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്, പ്ലാറ്റിനം ലിസ്റ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്കൈ മീഡിയയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ മെസ്സേജുകളൊക്കെ ആയിട്ട് അയച്ചാൽ നിങ്ങൾക്ക് അവിടെ അത് സന്ദർശിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. അവരുടെ പോസ്റ്റേഴ്സായിട്ടും വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. അപ്പോൾ ആ വഴിക്ക് നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാം. ഇനി ഇവിടെ എങ്ങനെ ടിക്കറ്റ് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടൂറ് പോലെ പോയിട്ട് ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാണ് എന്ന് ചോദിച്ചു. അതായത് MG ശ്രീകുമാർ സാർ പാടിയ പാട്ടുകളിൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് അതൊരു കോൺടെസ്റ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അവിടെ വന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് കേൾക്കാൻ, അതായത് MG അദ്ദേഹം വരുന്ന സമയത്ത് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതൊക്കെയാണെന്ന്. നമ്മൾ അദ്ദേഹത്തിലേക്ക് അത് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ടാഗ് ചെയ്യുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം പോയി കാണാൻ പറ്റും, ഫാമിലിയോടൊപ്പം പോയി കാണാനായിട്ട് പറ്റും. അങ്ങനെ MG ലൈവ് അറ്റ് ഖത്തർ സ്കൈ മീഡിയയുടെ പൊന്നോണത്തിൻ്റെ ഭാഗമായി.
1: Media and the sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
3: Okay, appa ellavarkum oru manoharamaya uchcha nerunu, nannayi vashnu kaikka, vayaru nerchu kaikka.

0: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
1: മഴ പാടും കുളിരായി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
3: ജി സി സി യിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
4: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.

0: ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
2: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജ് പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട കണ്ട കാർഡ്.
2: ബെത്ലഹേം കുടുംബ യൂണിറ്റ്, ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: മാറ്റിനി ക്ലാസിക്സ്.

0: ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണു 91.7.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. When you partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sino. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
1: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
3: സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
4: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം. മമ്പറം പള്ളിയിലെ ഉറൂസ്
3: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ടിവി.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച രാവിലെ വരെ ഖത്തറിൽ ഹ്യൂമിഡിറ്റി ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഖത്തറിൽ കായിക മത്സരങ്ങൾ കാണാനെത്തുന്ന ആരാധകർക്ക് പോയിന്റുകളും സമ്മാനങ്ങളും നേടാൻ അവസരമൊരുക്കുന്ന പുതിയ ഹയു ആപ്ലിക്കേഷൻ പുറത്തിറക്കി. യോഗ്യമായ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആരാധകർക്ക് റിവാർഡ്സ് നൽകുന്ന സ്പോർട്സ് ലോയൽറ്റി പ്ലാറ്റ്ഫോമാണ് ഹയു. കായിക മത്സരങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കി അസ്പേർസോൺ ഫൗണ്ടേഷൻ റൺ ദി ഡോം എന്ന പേരിൽ റേസ് സംഘടിപ്പിക്കുന്നു. ഇത് ആദ്യ എഡിഷനാണ്. ഓഗസ്റ്റ് 28-29 തീയതികളിലായി അസ്പേർസോണിലെ വലിയ ഇൻഡോർ മൾട്ടിപർപ്പസ് സ്പോർട്സ് സ്റ്റേഡിയമായ അസ്പേർ ഡോമിനുള്ളിലാണ് മത്സരം. കായിക വിനോദങ്ങളെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനും ആരോഗ്യകരവും സജീവവുമായ സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള ഫൗണ്ടേഷന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി aspairzone.qa സന്ദർശിക്കാം.
0: സുനോ അപ്ഡേറ്റ്സ്.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ എന്തായാലും നമ്മൾ ദാ ഈ ഒരു സമയം ആയപ്പോഴേക്കും ചെറുതായിട്ട് സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഒരുമിച്ച് കേട്ട് കേട്ട് കൂട്ടുകൂടാൻ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ വന്നപ്പോ ഒരാളായിട്ടല്ല വന്നിരിക്കുന്നത്, രണ്ടുപേരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്.
1: അതാണ് ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാം എന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കും. കാരണം ഇന്ന് ചിങ്ങമാണ്,
0: അതെങ്ങ
1: ഒന്നാണ്.
0: അതെ,
1: അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു വന്നത്.
0: ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാവരും ഇന്ന് ചിങ്ങമൊന്നിന്റെ ആ ഒരു ഒരു നിറവിലാണ്. എല്ലാവരും ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഇടുന്നു. എല്ലാവരും ആ ചിങ്ങമാസം എത്തുമ്പോഴാണ് സത്യത്തിൽ ഇന്നലത്തേക്കാൾ എനിക്ക് തോന്നുന്നു ഇന്നാണ് ആ ഒരു ഓണം
1: വൈബ്
0: വന്നത്. അതെ അതെ അതെ,
1: ഈ പറഞ്ഞ സമയത്ത് നമ്മുടെ മലയാള സിനിമയും ഓണവും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. കാരണം ഓണം വരുന്ന സമയത്തൊക്കെ നമ്മളൊരു സിനിമ അല്ലെങ്കിൽ തിരുവോണത്തിന് ഒരു സിനിമ കാണാനൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് പോവാറുണ്ട് അല്ലേ?
0: അതെ അതെ. എനിക്ക് ചിരിയത് എന്തറിയോ, ഈ ഓണത്തിന്റെ സമയത്ത് ഭയങ്കര റിലേറ്റഡ് ആണ് മലയാള സിനിമ എന്ന് പറയുമ്പോൾ. ഈ പല പല സീനുകൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ, എനിക്ക് പെട്ടെന്ന് വരുന്ന സീൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വിഷു വരുമ്പോ മീശമാധവൻ വരും എന്ന് പറയുന്ന പോലെ, ഇത് വരുമ്പോഴത്തേക്കും ഇന്നസെന്റ് മുണ്ടുടുക്കൂല തറക്കിടുന്നുണ്ട് ആ പിള്ളേർ അവസ്ഥ. എനിക്കിങ്ങനത്തെ കൊറേ സാധനങ്ങൾ
1: ഇപ്പൊ കൊറേ റീൽ അങ്ങനത്തെ വരുന്നുണ്ട്. അതായത് ഇത്ര സമയം പെട്ടെന്ന് മുണ്ടെടുക്കാൻ എങ്ങനെ പറ്റും, അല്ലെങ്കിൽ ഞാൻ സ്ഥിരം മുണ്ടെടുക്കുന്നത് ഇയാളുടെ വീഡിയോ നോക്കിയിട്ടാണ്, അങ്ങനെ കൊറേ കൊറേ റീലുകൾ ഇപ്പൊ മുണ്ട്.
0: അതെ,
1: ഭയങ്കര എന്താ പറയാ, മുണ്ട് സെറ്റ് മുണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൊറേ വെറൈറ്റി സംഭവങ്ങൾ കാണാം.
0: മാത്രമല്ല ഇപ്പോ ആൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നമുക്ക് പെൺകുട്ടികൾക്ക് സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ സ്റ്റിച്ച്ഡ് സാരി വന്നില്ലേ,
1: സ്റ്റിച്ച്ഡ്
0: വെറൈറ്റികളാണ്,
1: പല വെറൈറ്റികൾ വന്നു. അയ്യോ, നമ്മളെ വിഷയത്തിൽ
0: അല്ല, ഇതുപോലെ മിക്ക ഒരു സാഹചര്യം എത്തുമ്പോഴും മലയാള സിനിമയ്ക്ക് ഭയങ്കര കണക്ഷനാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ ഈ മലയാള സിനിമയുടെ കണക്ഷനെ കുറിച്ച് പറയുമ്പോൾ ചിങ്ങം കൂട്ടി മലയാളത്തിൽ സിനിമകളുടെ പേരുകൾ കുറവാന്നാണ് എന്റെ ഒരു
0: അതെ
1: ഒരു ഇതുവരെയുള്ള ഒരു ചിന്ത.
0: ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരു സിനിമയും
1: രണ്ടോ കഷ്ടി കാണത്തുള്ളൂ,
0: അതൊക്കെ അന്വേഷിച്ചു പോയാൽ കിട്ടും.
1: അപ്പൊ നിങ്ങൾ അന്വേഷിച്ചു പോകാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള തൽപരരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. ചിങ്ങം കൂട്ടി വരുന്ന മലയാള സിനിമകളുടെ പേരുകൾ കണ്ടെത്താൻ പറ്റുന്നവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മെസ്സേജ് ചെയ്തു.
0: അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ചിങ്ങം കൂട്ടി ഒരു പാട്ട് കൊടുക്കാം. മീശമാധവൻ പറഞ്ഞ സ്ഥിതിക്ക് മീശമാധവനിൽ തന്നെ ചിങ്ങം കൂട്ടിയുള്ള പാട്ട് കൊടുക്കാം.
1: അങ്ങനെ അങ്ങോട്ട് തുടങ്ങാം.
0: അതെ,

Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച്

0: എക്സസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.

0: മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് റേഡിയോ സ്റ്റേഷൻ. മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
3: സാറൊന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്.
2: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
0: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 ഖത്തേഴ്സ് ഫേവറേറ്റ്.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ചിങ്ങമാസ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് മാറ്റിനി മാഷപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ചിങ്ങമാസത്തിൽ വരുന്ന മലയാള സിനിമകൾ ഏതൊക്കെയുണ്ട്, എണ്ണി എടുക്കാനുള്ള സിനിമകളെ ഉള്ളല്ലേ?
4: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴാണ് എല്ലാവരുടെയും അരികിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഖലീഫ.
3: അതെ,
4: ആ ഒരു സിനിമ കാണാൻ. ഓ,
3: കാരണം ഇന്നലെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് ഇത് എന്താ വരാത്ത, ഇത് എവിടെ പോയി, പുറത്തേക്ക് വരാത്തെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു.
4: ഭയങ്കര രസമുണ്ട്, കാരണം ഫുൾ ഈ അടിപിടി സംഭവങ്ങളൊക്കെ ഭയങ്കര ആക്ഷൻ, ഒരു ഫീൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷൻ വരുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്,
3: സംശയമില്ല. പിന്നെ വൈശാഖിന്റെ സംവിധാനമാണ് അപ്പൊ പ്രതീക്ഷിക്കാൻ കൂടുതൽ കൂടുതൽ ഉണ്ട് എന്നുള്ളതായിരിക്കും. ആ ഒരു സ്റ്റൈലിഷ് സംഭവം നമുക്ക് കാണാൻ പറ്റും.
4: എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് ഈ പൃഥ്വിരാജ് പുറകേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം ലുക്ക് അതിലെ എല്ലാം മറ്റേ എനിക്ക് റോബിൻഹുഡും അൻവറൊക്കെ തോന്നുകയാണ്.
3: പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട്, പാട്ടിലാണെങ്കിലും അൻവർ പെട്ടെന്ന് മനസ്സിലേക്ക് വരും.
4: അതെ അതെ അതെ. എന്തായാലും അങ്ങനത്തെ ഒരു ലുക്കിൽ വന്നിട്ട് ആ ഒരു ട്രെയിലർ എൻഡ് ചെയ്യുമ്പോൾ ഒരാളുടെ കൈ വരുന്നുണ്ട്.
3: അവിടെ അവിടെയാണ് ഇനി അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്.
4: കൈ കാണിക്കുക, കണ്ണിന്റെ പകുതി കാണിക്കുക, എന്നിട്ട് സിനിമ ഹിറ്റാക്കുക,
3: ഇത്ര ട്രെൻഡായി മാറിയിട്ടുണ്ടോ?
4: അതെ അതെ. അല്ല, ഇനി എനിക്ക് തോന്നുന്നു ലാലേട്ടനാണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും അങ്ങനൊരു ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
3: തീർച്ചയായിട്ടും അവരുടെ ഒരു സാന്നിധ്യം കണ്ടാൽ മതി നമുക്ക്.
4: അത് അതാണ് ഒരു ഇപ്പോഴത്തെ ഒരു ക്യൂരിയോസിറ്റി.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു ഹൈപ്പിന്റെ അപ്പുറത്തേക്ക് ചിത്രം പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഖലീഫ എന്താ പറയാ, കിടുകിടുക്കനായിട്ട് മുന്നോട്ട് വരട്ടെ എന്നുള്ള വിശ്വസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഖലീഫയിലെ പാട്ട് തന്നെ
4: ഉറപ്പായിട്ട്
3: കേട്ടാലോ.
4: ഓക്കെ, എന്തായാലും കേട്ടിട്ട് വരാം. അതിനോടൊപ്പം തന്നെ ഖലീഫ ടിക്കറ്റുകളും ഞങ്ങൾ ഇങ്ങനെ ഓരോ ഷോകളിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ ഷോസും കേട്ടോണ്ടിരിക്കുക, റേഡിയോസിനും കേട്ടോണ്ടിരിക്കുക.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
1: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
0: Only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാറ്റിനി മാഷപ്പിലെ സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇനി ഒരു പുതിയ വിശേഷം, കാരണം ലാലേട്ടൻ വിശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവാണ്, കുറച്ച് ഡീറ്റെയിൽ വിശേഷത്തിലേക്ക് വരാൻ പോവാണ്.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ ഒരു ഓണസമയം അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഒരു സിനിമാ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ തുടക്കമായിരുന്നു ഏറ്റവും എല്ലാവരും കാത്തിരുന്നൊരു സിനിമ. അത് കുറച്ച് മുൻപേ ഇറക്കിയത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓണം ടൈം ആയപ്പോഴേക്കും ഇനിയും ആൾക്കാർക്കൊന്ന്
0: നീ ഫാമിലി ആളുകൾക്ക് പോയി കാണാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ്.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എന്തായാലും ഈ ഒരു സിനിമയുടെ ഇന്റർവ്യൂ സമയത്തൊക്കെ തന്നെ ജൂഡ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ സിനിമയിൽ ഞാൻ ലാലേട്ടനെ വെച്ചിട്ട് ഞാൻ ഇത് സൂപ്പർ ഹിറ്റ് ആക്കും, ആ കണ്ണ് കാണിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോ. അപ്പോ എന്തായാലും അത് അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി എന്തായാലും ലാലേട്ടനെ വെച്ച് തന്നെ ഒരു ഗംഭീര ചിത്രത്തിന് വേണ്ടിയിട്ട് ജൂഡ് ഇപ്പൊ ഒരുങ്ങുകയാണ്.
0: ഓക്കെ, അത് അടുത്ത വർഷത്തേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ എന്തായാലും ജൂഡിന്റെ ഒരു വലിയ ആഗ്രഹം, കുറെ കാലത്തെ ഒരു ആഗ്രഹം, സംവിധായകന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് മമ്മൂക്ക ലാലേട്ടൻ ഇവരുടെ കൂടെയൊക്കെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞത് അവരുടെ വലിയ സ്വപ്നമാണ്.
1: 12 വർഷത്തെ കാത്തിരിപ്പാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത് ലാലേട്ടന്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് നടന്നത്. സോ എന്തായാലും ആ ഒരു സിനിമയുടെ ചിത്രീകരണം കാര്യങ്ങളൊക്കെ അടുത്ത വർഷം തുടങ്ങിയിട്ട് അങ്ങനെയായിരിക്കും ആ ഒരു ഗംഭീര ചിത്രത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നന്ദി ലാലേട്ട, നന്ദി ആന്റണി ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുടെ ഒരു കമന്റും ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണെന്നുള്ള ഒരു സന്തോഷം
0: തന്നെ വന്നിട്ടുണ്ട്.
1: അതെ,
0: അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് ആ ചിത്രം മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടുകൂടി നമുക്ക് കേൾക്കാം. ഒരു ലാലേട്ടൻ വിശേഷം കൂടെ നമുക്ക് പറയാനായിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം ലാലേട്ടന്റെ നായികയായിട്ട് മീര ജാസ്മിന് വരുന്ന ഒരു സിനിമയുണ്ട്.
1: ഉറപ്പായിട്ടും
0: അത് ഏതാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാൻ പോകുന്ന പാട്ട് ജൂഡ് ആന്റണിയുടെ ഒരു പാട്ട് തന്നെ നമുക്ക്
1: ഓം ശാന്തി ഓഷാനിലെ പാട്ടിടാം.
0: ഓക്കെ.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
3: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
0: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഹലാ സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടരുന്നു. ഓഗസ്റ്റ് 31 വരെയാണിത്. ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകൾ, കുടുംബങ്ങൾക്കായുള്ള വിനോദ പരിപാടികൾ, ആകർഷകമായ സമ്മാനങ്ങൾ എന്നിവയെല്ലാം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കായിക മത്സരങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കി അസ്പേർസോൺ ഫൗണ്ടേഷൻ റൺ ദി ഡോം എന്ന പേരിൽ റേസ് സംഘടിപ്പിക്കുന്നു. ഇത് ആദ്യ എഡിഷനാണ്. ഓഗസ്റ്റ് 28-29 തീയതികളിലായി അസ്പേർസോണിലെ വലിയ ഇൻഡോർ മൾട്ടിപർപ്പസ് സ്പോർട്സ് സ്റ്റേഡിയമായ അസ്പേർ ഡോമിനുള്ളിലാണ് മത്സരം. കായിക വിനോദങ്ങളെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനും ആരോഗ്യകരവും സജീവവുമായ സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള ഫൗണ്ടേഷന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി aspairzone.qa സന്ദർശിക്കാം. മഴ സമയത്തെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിപുലമായ സജ്ജീകരണങ്ങളുമായി പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ. മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനും ഡ്രെയിനേജ് സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നടപടി.
2: സുനോ അപ്ഡേറ്റ്സ്.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുത്തെന്നോ വെളുത്തെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനി മാഷ വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ ലാലേട്ടൻ സ്പെഷ്യൽ വിശേഷങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്.
4: ഉറപ്പായിട്ടും. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മീരാ ജാസ്മിൻ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന കാണാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പം എന്തായാലും ആൾ ഇങ്ങനെ നായികയായിട്ടെത്തുന്ന ആ ഒരു സിനിമ അതിമനോഹരം എന്ന സിനിമ,
3: നല്ലൊരു പേരല്ലേ അതിമനോഹരം എന്നുള്ള പേരിലാണ് ആ ചിത്രം വരാൻ പോകുന്നത്. നമ്മുടെ തുടരുന്ന സൂപ്പർ ഹിറ്റിന് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന കിടിലൻ പടമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷ.
4: തരുണിന്റെ ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ ലൈഫ് ഫീല് കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് എപ്പോഴും ഓക്കെ നമ്മളുടെ അങ്ങനെ കണക്ട് ആവുന്ന രീതിയിലാണ് ക്യാരക്ടേഴ്സിനെ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുമാത്രം ലാലേട്ടനെയും ശോഭനേയും ആ തുടരും സിനിമയിൽ ഫീൽ ചെയ്തോ ആ ഒരു കോമ്പിനേഷൻ അതുപോലെ തന്നെ ഫീൽ ചെയ്യും. ഉറപ്പാണ്.
3: ഇതിനകത്ത് ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേരും കുറച്ച് വെറൈറ്റി ആണ്.
4: ലവ് ലജൻ
3: പേരിലാണ് ഒരു ഒരു സബ് ഇൻസ്പെക്ടർ ഒക്കെ ആയിട്ട് ഉള്ള ക്യാരക്ടർ. നമുക്ക് ആ ക്യാരക്ടർ കണ്ടാ അറിയാം, പോസ്റ്റർ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. രസമുള്ള, ചിലപ്പം ചിരിക്കാനൊക്കെ ഒരുപാട് ഉള്ള ഒരു സിനിമയാവാനുള്ള സാധ്യതകൾ അതിമനോഹരത്തിനുണ്ട് എന്നാണ് തോന്നുന്നത്.
4: ഇതുവരെയും എനിക്ക് തോന്നുന്നു ചെറുതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഗ്ലിംസസും ചെറിയ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇനി അതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ട്രെയിലറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്.
3: അതെ, കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിമനോഹരമായ ഒരു പാട്ട് കേൾക്കാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഇത്തവണത്തെ ഓണം സംഭവമാകും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
3: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
2: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
5: കണ്ട കണ്ട കാർദയണ്ട.
2: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
8: Joy Alukas 917 evenings
9: presented by Joy Alukas, world's favorite jeweler.
10: Powered by
11: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
12: and
13: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
14: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
15: യു ആർ ലിസണിംഗ് ടു
14: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. ഞങ്ങൾ ഇനി പറയുന്നത് പ്രേമലുവിന്റെ വിശേഷങ്ങളാണ്.
4: പ്രേമലു എന്ന് പറയുമ്പോഴൊരു സന്തോഷവും
3: അതെ
4: ഒരു ചിരിയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ വരുന്ന ഒരു സിനിമയാണ്. ചില സിനിമകള് അങ്ങനെ പേര് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുള്ളൂ.
3: ഈ പ്രേമലു എന്ന സിനിമയുടെ പേര് വന്നപ്പോ നമ്മളിങ്ങനെ കുറെ പേര് ചോദിച്ചു പ്രേമലു
4: അത് പേരാണ്,
3: അതെന്ത് പേരാണ്, ഇതെന്ത് സംഭവം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ 2024 തുടങ്ങിയപ്പോ തന്നെ സൂപ്പർ ഹിറ്റിൽ തുടക്കം കുറിച്ചൊരു സിനിമയായിരുന്നു പ്രേമലു എന്ന് പറയുന്നത്. എന്തായാലും അതിന് അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടിയതുകൊണ്ട് തന്നെയാണ് അത് പിന്നെ ഒരു ഡബ്ബിംഗ് വേർഷൻ എന്നുള്ള രീതിയിൽ തമിഴിലേക്കും തെലുങ്കിലേക്കും എല്ലാം എത്തി. തെലുങ്കിലൊക്കെ വീണ്ടും അവിടെ സൂപ്പർ ഹിറ്റായി. അങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് വീണ്ടും ഒരു റീമേക്കിലേക്ക് എത്തുകയാണ്. റീമേക്ക് ചെയ്യുന്നത് ഹിന്ദിയിലേക്കാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ പേരിനോട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടം വന്നില്ല. എന്താണ് അതിന്റെ റീസൺ ഇനി സിനിമ കണ്ടാലേ അറിയുള്ളൂ.
4: എന്താണ് പേരെന്താണ്?
3: പ്രേം കീടാണു.
4: പ്രേം കീടാണു, ഓക്കെ. ഇതെങ്ങനെ നമുക്ക്
3: അല്ല ആ ഒരു സിനിമയുടെ നമുക്ക് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങനെയല്ല വരേണ്ടത്.
4: അതെ,
3: പക്ഷേ പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് ഹിന്ദിയിലേക്ക് ആക്കിയപ്പോൾ മാറ്റങ്ങൾ
4: ഓരോ ഇൻഡസ്ട്രി അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ
3: വരില്ലെങ്കിലും
4: ഡിഫറൻസ് ആയാലും വന്നിട്ടുണ്ടോ നമുക്ക് അറിയില്ല,
3: അറിയത്തില്ല, നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രേം കീടാണു എന്ന് പറയുന്ന സിനിമ 2 October ഇതിന്റെ തന്നെ ഒരു ഡബ് ഐ മീൻ റീമേക്ക് വേർഷൻ ആണ്. അത് 2 October എത്തും എന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ്.
4: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പ്രേമലുവിലെ പാട്ട് തന്നെ ഇനി കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി വിശേഷങ്ങൾക്കായിട്ട് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
3: സുനോ പൊന്നോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
3: Brought to you by New Indian Supermarket.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
5: You are listening to Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: തമിഴ് ഫ്രഷ് സോങ് ഓഫ് ദി ആർ.

0: ഇഷ്ടം പാട്ടുകൾ സിനിമ എന്താണ് പറയുക, ഈ ദിവസം മുതൽ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ അത് ഗംഭീരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്
1: ഉറപ്പായിട്ടും. പക്ഷെ ഞങ്ങളുടെ സെലിബ്രേഷൻ അതും ഒരു ഒന്നൊന്നര സെലിബ്രേഷൻ ഇവിടെ ഒന്നുമല്ല, നേരെ അങ്ങ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടായിരിക്കും.
0: തീർച്ചയായിട്ടും ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലായിരിക്കും നമ്മുടെ അതിഗംഭീരമായിട്ടുള്ള വമ്പൻ ഓണാഘോഷ പരിപാടി. എല്ലാവർക്കും അറിയാം,
1: അതെ,
0: ഉത്രാട ഭാഷയിലെ കുട്ടിമാവേലി നാടൻ പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ചിന്ന ചിന്ന ചോദ്യങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ തവിടെ തകർക്കും
1: ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഉത്രാട പാച്ചിൽ എന്ന് പറയുമ്പോ തന്നെ ഒരു ഒരു രസകരമായിട്ടുള്ളതാണ്, ഒരു പാച്ചിലാണ്, എല്ലാരും ഓടുക, ആ ഒരു 20-25 മിനിറ്റിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ
0: തീർച്ചയായിട്ടും ഗെയിമിനെ കുറിച്ച് എനിക്ക് കുറച്ചൊന്ന് വേണമെങ്കിൽ പറഞ്ഞെടുക്കാന്ന് തോന്നി. ഇൻട്രസ്റ്റ് ഇപ്പം രജിസ്റ്റർ ചെയ്യാൻ ഇപ്പൊ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ
1: അതെ,
0: ഈ ഗെയിം എന്താന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം.
1: സോ ബേസിക്കലി ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചധികം ഐറ്റംസ് പറയും, ആ ഐറ്റംസ് കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം അവര് ആ സാധനങ്ങൾ എടുത്തിട്ട് വരേണ്ടതാണ്. കൊടുക്കുന്ന ഒരു ടൈം ലിമിറ്റ് ചിലപ്പോൾ 20-25 മിനിറ്റ് ആയിരിക്കും. ഒരാളും അതിന്റെ കൂടെ ഒരു അക്കമ്പനി ചെയ്യാനായിട്ട് ഒരാളും, അതായത് രണ്ടുപേര് കൂടിയിട്ടാണ് ഒരു ഒരു ടീം എന്നുള്ള രീതിയിൽ രണ്ടുപേരും, അതിപ്പം ഭാര്യയും ഭർത്താവും ആവാം, അമ്മയും മകളും ആവാം, അതെ, എന്തോ ആവാട്ടോ, ഏതൊരു രീതിയിൽ ചിലപ്പോൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വരും. നിങ്ങൾക്ക് ആ ഒരു ട്രോളിയിലേക്ക് ഒരു സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടി പോയി
0: ഒരുമിച്ച് പോയി
1: സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വരാം. ആദ്യം ആരെത്തുന്നു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും, പക്ഷേ ആരാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എടുത്തിരിക്കുന്നത് അതാണ് മാറ്റർ ചെയ്യുന്നത്.
0: അതെ,
1: അപ്പൊ അതുകൊണ്ടായിട്ട്
0: സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്.
1: പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഓരോ ട്രോളിയുടെ പുറകെ ഓടുന്ന കൂട്ടത്തിൽ ഇപ്പൊ നിസ നിങ്ങളുടെ
0: നിസ
1: കഴിഞ്ഞ സീസൺ പറയുന്നത് ഓടാനുള്ളതല്ലേ, അയ്യോ ആലോചിക്കുമ്പോ തന്നെ നല്ലൊരു ഡ്രസ് എടുത്ത് വെക്കണമെന്നൊക്കെ
0: നന്നായിട്ട് ഓടണ്ടേ.
1: അതെ, ഞങ്ങള് വെച്ച മാരത്തോണിന് പോകുന്ന പോലെയൊക്കെ നിക്കണേ. അപ്പൊ എന്തായാലും അത്രയും നല്ല രസകരമായിട്ടുള്ള ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണ് ഉത്രാട പാച്ചിൽ.
0: അപ്പൊ ഇപ്പൊ ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് എന്താണ് ഉത്രാട പാച്ചിൽ എന്നുള്ളത്,
1: എന്താണെന്നുള്ളത്.
0: അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കുക ഉത്രാട പാച്ചിൽ എന്ന് 5000917 എന്ന നമ്പറിലേക്ക്.
1: അതെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം നാട്ടിലെ ഏതെങ്കിലും വാട്സ്ആപ്പ് നമ്പർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അവൈലബിൾ കോൺടാക്ട് നമ്പറും കൂടി ഒന്ന് മെസ്സേജിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ദിവസം അവിടെ കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്ന് നമുക്ക് കുട്ടിമാവേലി ആയിട്ട് ഒരുക്കി കൊണ്ടുവരാൻ പറ്റും. അവർക്ക് ഈ പറഞ്ഞ പോലെ അവിടെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് കുട്ടിമാവേലി ആയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും.
0: സമ്മാനമൊക്കെ കിട്ടും. അപ്പൊ ഓണം ഔട്ട്ഫിറ്റിൽ അല്ലെങ്കിൽ കേരള ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കുട്ടി മാവേലി ആയിട്ട് ഒരുക്കിക്കൊണ്ട് വരിക എന്നുള്ളത്. വലിയ മാവേലി ഡ്രസ് ഒന്നുമല്ല, ഒരു ഓണം വൈബിൽ അവരെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: പിന്നെ നമ്മൾ കുറച്ച് മീശയൊക്കെ ഇങ്ങോട്ട് വരച്ചു കൊടുത്ത് മാവേലി,
0: നമ്മൾ മാവേലിയാക്കും. അപ്പൊ അതുകൊണ്ട് അതും പേടിക്കണ്ട. അപ്പൊ കുട്ടികളെ കുട്ടി മാവേലി ആക്കിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക 5000917 എന്ന നമ്പറിലേക്ക്. ഡേറ്റും സമയം ഒന്നും മറക്കണ്ട, ഓഗസ്റ്റ് 22 അയ്യോ അന്നത്തെ ദിവസം ആകുമ്പോൾ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്ന ചില ആൾക്കാർ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ചിലത് ആ സമയം ആകുമ്പോൾ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാറുണ്ട്.
1: അതെ, പക്ഷെ ഇത് സാറ്റർഡേ ആണ്, വൈകുന്നേരമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം കിട്ടും. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആകുന്നത് ഒരു വൈബിൽ നിന്നും പോകില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ആ വീക്കെൻഡിൽ തന്നെ ആഘോഷിക്കാം. സോ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ 5000917 എന്ന് പറയുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ എന്തായാലും ഇത് പറയുന്ന കൂട്ടത്തിൽ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു,
0: ആ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞില്ല. അതായത് ചിങ്ങം കൂട്ടിയുള്ള മലയാള സിനിമകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അത് എണ്ണിയെടുക്കാൻ പറ്റുന്ന സിനിമകൾ മാത്രമുള്ളൂ. ഞാൻ സെർച്ച് ചെയ്തിട്ടും ഈ പറഞ്ഞ പോലെ എണ്ണിയെടുക്കാൻ പറ്റുന്ന ഒരു സിനിമ നമ്മുടെ പ്രേംകുമാർ, ദിലീപ് അവരൊക്കെ നിസാർ സംവിധാനം ചെയ്ത ഒരു ഒരു സിനിമയാണ്
1: മലയാള മാസം
0: ചിങ്ങം ഒന്നിന്.
1: അതെ, മലയാള മാസം ചിങ്ങം ഒന്നിന് എന്ന് പറയുന്നത് 1996 ഇറങ്ങിയ സിനിമയാണ് കേട്ടോ. അപ്പൊ അതില് ഈവൻ കൽപ്പന, ബിജു മേനോൻ, ദിലീപ്, പ്രേംകുമാർ എല്ലാരും അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ.
0: ഓക്കെ, ആ ഒരു മൂവിയാണ് പ്രധാനമായിട്ട്. പിന്നെ ചിങ്ങമാസം എന്നൊരു സിനിമ ഞാൻ കണ്ടു, അത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് വലിയൊരു ഉറപ്പില്ല.
1: ഓക്കെ,
0: ചിങ്ങം കൂട്ടി വളരെ കുറവാണ് സിനിമകളുടെ പേരുകൾ മലയാളത്തിൽ.
1: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ചിങ്ങം ഒന്നിന് നമ്മളിവിടെ മാറ്റിനി മാഷപ്പിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അവസാനിക്കുമ്പോ അടുത്ത ഈ ഒരു ചിങ്ങം ഒന്ന് സ്പെഷ്യൽ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ സോങ് കേൾക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല സുജാത ചേച്ചി സ്പെഷ്യൽ സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ആൻഡ് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാട്ടോ, നിസേന പറഞ്ഞുവിടട്ടെ, വൈകുന്നേരം
0: ഓടി രക്ഷപ്പെടട്ടെ,
1: വൈകുന്നേരം തിരിച്ച് വീണ്ടും എത്തുന്നതായിരിക്കും. സോ കേട്ടുകൊണ്ടിരിക്കുക, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Hey, satak satak satak satak satak satak. Hey.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.
1: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച രാവിലെ വരെ ഖത്തറിൽ ഹ്യൂമിഡിറ്റി ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ചിലയിടങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഖത്തറിൽ കായിക മത്സരങ്ങൾ കാണാനെത്തുന്ന ആരാധകർക്ക് പോയിന്റുകളും സമ്മാനങ്ങളും നേടാൻ അവസരമൊരുക്കുന്ന പുതിയ ഹയു ആപ്ലിക്കേഷൻ പുറത്തിറക്കി. യോഗ്യമായ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആരാധകർക്ക് റിവാർഡ്സ് നൽകുന്ന സ്പോർട്സ് ലോയൽറ്റി പ്ലാറ്റ്ഫോമാണ് ഹയു. ഖത്തറിൽ ബാക്ക് ടു സ്കൂൾ 2026-27 ക്യാമ്പയിന് തുടക്കം കുറിച്ച് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം. അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും വേണ്ടിയുള്ള പരിശീലന ശില്പശാലകളും ഇതിന്റെ ഭാഗമായുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ഇനിഷ്യേറ്റീവാണ് ഈ വർഷത്തെ ക്യാമ്പയിനിലെ പ്രധാന ആകർഷണം.
1: സുനോ അപ്ഡേറ്റ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. മാറ്റിനി മാഷപ്പിൽ ഇന്ന് സുജാത സ്പെഷ്യൽ.

0: ഇമാജിനി മാഷപ്പിൽ ഇന്ന് സുജാത സ്പെഷ്യൽ.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി.
2: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. മാറ്റിനി മാഷപ്പിൽ ഇന്ന് സുജാത സ്പെഷ്യൽ.

0: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കൂട്ടുകൂടും സവാരി, മോർണിംഗ് സവാരി,
4: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ
3: മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. മാറ്റിനി മാഷപ്പിൽ ഇന്ന് സുജാത സ്പെഷ്യൽ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒറിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഇത്തവണത്തെ ഓണം സംഭവമാകും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
3: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം. Imagine Mashable in the Sujata Special.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാജിനി മാഷബിൽ ഇന്ന് സുജാത സ്പെഷ്യൽ.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
1: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരും.

0: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി ലിസ. കുടിവെള്ള ഗുണനിലവാരം ഉറപ്പാക്കാൻ സമഗ്ര സംവിധാനവുമായി ഖരാമ. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമാണെന്ന് ഉറപ്പുവരുത്താൻ സമഗ്രമായ ക്വാളിറ്റി അഷുറൻസ് സംവിധാനം ശക്തമാക്കി. ഖത്തറിൽ ബാക്ക് ടു സ്കൂൾ 2026-27 ക്യാമ്പയിനെ തുടക്കം കുറിച്ച് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം. അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും വേണ്ടിയുള്ള പരിശീലന ശില്പശാലകളും ഇതിന്റെ ഭാഗമായുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ഇനിഷ്യേറ്റീവാണ് ഈ വർഷത്തെ ക്യാമ്പയിനിലെ പ്രധാന ആകർഷണം. ഖത്തറിലെ ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഖത്തർ കപ്പ് 2026 ടൂർണമെന്റിന്റെ ഷെഡ്യൂൾ ഖത്തർ സ്റ്റാർസ് ലീഗ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അൽസദ്, അൽഷമാൽ, അൽറയാൻ, അൽഗറാഫ എന്നിവരാണ് ഖത്തർ കപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടങ്ങൾ സെപ്റ്റംബർ 1 നടക്കും. അൽസദ് അൽഗറാഫ സെമി പോരാട്ടത്തിന് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയവും അൽഷമാൽ അൽറയാൻ മത്സരത്തിന് അൽസദ് ക്ലബിന്റെ ഹോം ഗ്രൌണ്ടായ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയവും വേദിയാകും. കലാശ പോരാട്ടം ഡിസംബർ 11 ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാകും നടക്കുക.
1: സുനോ അപ്ഡേറ്റ്.

ഗുഡ് ഈവനിംഗ് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ 917 ഈവനിങ്സിന്റെ ടൈം ആയിരിക്കുകയാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പോൾ ഒരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്യുന്നു. ഒപ്പം തന്നെ എന്താണ്, എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഒരു ഈവനിങ് പ്ലാൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ചിങ്ങം ഒന്നാണ്. അതിലുപരി ഈ പറഞ്ഞ പോലെ ആ ഒരു ചിങ്ങമാസം നമ്മളിങ്ങനെ വരവേൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഓണത്തിന്റെ ആ ഒരു സെലിബ്രേഷൻസിന്റെ ഒരു മൂഡിൽ തന്നെ ആയിരിക്കും. പിന്നെ പ്രവാസികളെ വെച്ച് നോക്കുകയാണെങ്കിൽ 10 ദിവസമൊന്നുമല്ല, ഇനിയുള്ളൊരു 1-2 മാസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഡിസംബർ ആയാലും ജാനുവരി ആയാലും ചിലപ്പോൾ ചില ആഘോഷങ്ങൾ തീരില്ല. എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കും. നാട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ട് ഒരു ഓണം സെലിബ്രേഷൻ സെറ്റ് ചെയ്യാം എന്നുള്ള മൈൻഡിലായിരിക്കും. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടാവുമല്ലോ. എന്തായാലും നിങ്ങളുടെ ഓണം സെലിബ്രേഷൻസ് ഒക്കെ എത്രണം ഇതുവരെ ആയിട്ട് ബുക്കായി കഴിഞ്ഞു? എന്തൊക്കെയാണ് പരിപാടികൾ? അതോ ഇതുവരെ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് തിരുവോണത്തിന് എവിടെന്നെങ്കിലും സദ്യ മേടിച്ച് കഴിക്കണം, അത് മാത്രമേ ഉള്ളൂ ഇതുവരെ ആയിട്ടുള്ള ചിന്ത എന്നൊക്കെയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഓണപ്പരിപാടി എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കൂ കേട്ടോ, 5000997-ലേക്ക്. ഞാൻ നമ്മുടെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും പറഞ്ഞുതരാം. കാരണം ഈ നമ്മൾ എന്ന് പറയുമ്പോൾ ഞങ്ങളും നിങ്ങളും ഒരുമിച്ചിട്ടുള്ള, നമ്മുടെ ഒരുമിച്ചുള്ള ആ ഒരു ഓണം സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾ എത്തണം എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ആ ഒരു കലണ്ടറിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും സൂപ്പറായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായയോ അല്ലെങ്കിൽ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടിപൊളി പാട്ടുകളും വരുന്നുണ്ട്. 917 ഈവനിങ്സ് ഫുൾ ഓൺ ആണ്. സോ ഞാൻ കൂടെ തന്നെ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
3: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: Hi, I'm Sujaya Chichiana.
2: You're listening to
1: Radio Suno 91.7.
0: Brought to you by
3: Parthas Barwa Village. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.

0: ഇരട്ടി ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
3: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം. നമ്പറം പള്ളിയിലെ ഉറൂസ്
2: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
0: 917 evenings.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000 1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇത് 917 ഈവനിങ്സ് ആണ്. ഗുഡ് ഈവനിങ് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ച് ഗുഡ് ഈവനിങ് പറയാണ് കേട്ടോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ള, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ആഘോഷങ്ങൾ, ആ ഒരു ആഘോഷങ്ങളുടെ ഇടയിൽ ഈ വരുന്ന സെപ്റ്റംബർ 4 ഖത്തർ ആകെ മൊത്തത്തിൽ ആഘോഷിക്കാനായിട്ട് പോകുന്നത്. വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ്.
4: And the sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
3: സോ എം ജി ലൈവിന് വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടിരുന്നോളൂ. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കലണ്ടറിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ, അതിലൊന്ന് തന്നെയാണിത്. സോ ജസ്റ്റ് ആ ഒരു ഡേറ്റ് മാർക്ക് ചെയ്തിടുക. QNCC വെച്ച് വൈകുന്നേരം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. എം ജി ശ്രീകുമാർ ലൈവ് എന്ന് പറയുമ്പം എല്ലാ ഫ്ലേവേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ സെലിബ്രേഷൻ തന്നെയായിരിക്കും. അടിച്ച് പൊളിക്കാൻ വേണ്ടി റെഡി ആയിക്കോളൂ. സ്കൈ മീഡിയം, സൗണ്ട് ഓഫ് സൗത്തും ഒപ്പം റേഡിയോ സുനോ 91.7 FM നമ്മളെല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യാനായിട്ട് റെഡിയാണ്. നിങ്ങളും കൂടെ കൂടിക്കോട്ടോ. മാത്രമല്ല ഈവൻ റേഡിയോസിനോട് കുറച്ചധികം പ്രോഗ്രാംസും ഉണ്ട്, അതിലേക്കൊക്കെ ഞാൻ എത്തുന്നതായിരിക്കും. ഇവിടെ ഗുഡ് ഈവനിങ് മെസ്സേജസ് ഒക്കെ വരുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ് വായിക്കാം. എന്തായാലും നിങ്ങളുടെ മെസ്സേജസ് ആർക്കെങ്കിലും കൊടുക്കാനുള്ള എന്തെങ്കിലും വിഷസ് എല്ലാം ഉണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോ 5000 917 ലേക്ക്.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
1: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Today's gold rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
2: ആ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുകയാണ്, 24 ക്യാരറ്റ് ഗോൾഡ് 529.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 488 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 399.50 കത്തറിയാൽ. അപ്പൊ ഇതോടെ പറഞ്ഞുകൊണ്ട് നേരെ നമുക്കൊരു ഫ്രഷ് സോങ് തമിഴ് കേട്ടിട്ട് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: Fresh song of the hour.

0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448. 917 Evenings. 917 Evenings.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സിനോ അപ്ഡേറ്റ്.
4: സിനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിൽ ബാക്ക് ടു സ്കൂൾ 2026-27 ക്യാമ്പയിനെ തുടക്കം കുറിച്ച് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം. അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും വേണ്ടിയുള്ള പരിശീലന ശില്പശാലകളും ഇതിന്റെ ഭാഗമായുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ഇനിഷ്യേറ്റീവാണ് ഈ വർഷത്തെ ക്യാമ്പയിനിലെ പ്രധാന ആകർഷണം. ഖത്തറിലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ വലിയ മുന്നേറ്റം രേഖപ്പെടുത്തി ഈ വർഷം 2nd phase 2240 നിർമ്മാണ പെർമിറ്റുകൾ അനുവദിച്ചതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. കായിക മത്സരങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കി അസ്പേർസോൺ ഫൗണ്ടേഷൻ റൺ ദി ഡോം എന്ന പേരിൽ റേസ് സംഘടിപ്പിക്കുന്നു. ഇത് ആദ്യ എഡിഷനാണ്. ഓഗസ്റ്റ് 28-29 അസ്പേർസോണിലെ വലിയ ഇൻഡോർ മൾട്ടിപർപ്പസ് സ്പോർട്സ് സ്റ്റേഡിയമായ അസ്പേർ ഡോമിനുള്ളിലാണ് മത്സരം. കായിക വിനോദങ്ങളെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനും ആരോഗ്യകരവും സജീവവുമായ സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള ഫൗണ്ടേഷന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി aspairzone.qa സന്ദർശിക്കാം.

0: വചനങ്ങളിലൂടെ,
1: അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: this frequency. Now, available on Vodafone Shuf app. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
1: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്.
0: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: Hi, this is Sushin Shyam.
4: You are listening to
3: Radio Suno 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈവനിങ് സമയം ഒരുപാട് കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു എല്ലാവരും പല പല സ്ഥലങ്ങളിൽ ഡ്രസ്സ് നോക്കാൻ പോകുന്നു, ബ്ലൗസ് എവിടെ കിട്ടുമെന്ന് നോക്കാൻ പോകുന്നു. ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് മുണ്ട് കര കറക്റ്റായിട്ട് കിട്ടണം. എനിക്കൊന്ന് ആണുങ്ങളെക്കാൾ കുറച്ചും കൂടി കൂടുതൽ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ ഒരു ഒരു കറണ്ട് സിനാരിയോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ. അപ്പൊ എവിടെ വരെ എത്തി, നിങ്ങളുടെ ഷോപ്പിംഗ് എവിടെ വരെ എത്തി ഒന്ന് പറയൂ കേട്ടോ. 5000917 ഷാനുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, ഗുഡ് ഈവനിങ് അഷ്ടമി എന്ന് പറഞ്ഞിട്ട്. അനീസെ, എന്നാ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? ഓ, അനീസിന്റെ വലിയൊരു മെസ്സേജ് വന്നിരിക്കുകയാണല്ലോ. ഹായ്, ഗുഡ് ഈവനിങ്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എന്റെ റൂംമേറ്റും ജ്യേഷ്ഠ തുല്യനുമായിട്ടുള്ള അസീസ് കുറ്റ്യാടിക്കാരനാണ്, ശരി, ആളുടെ 28-ാമത് വിവാഹ വാർഷികമാണ്. അസീസ് ആൻഡ് സബീന, ഇവർക്ക് റേഡിയോ സിനോയിലൂടെ ഒരു നല്ല രീതിയിൽ ഒരു വിഷസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് എല്ലാ രീതിയിലുള്ള വിഷസും അറിയിക്കുന്നു. അപ്പോൾ ഒരു പാട്ടും വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അടുത്ത ഞാൻ പാട്ടെടുത്ത് വെച്ചിട്ടുള്ളത് ആക്ച്വലി ഹരികൃഷ്ണൻസിലെ പാട്ടാണ്, സുജാത ചേച്ചി പാടിയ പാട്ടാണ്, ഞാൻ അത് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അസീസ്, ഹമീദ്, നൗഫൽ, റഫീഖ്, റംഷാദ്, ഫസൽ ഇവരൊക്കെ തന്നെ റൂമിലുള്ളവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഒരുമിച്ച് വിഷ് ചെയ്യുന്നു നമ്മുടെ സ്വന്തം അസീസിനും സബീനയ്ക്കും ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമ്മുടെ മീനുവിന്റെ മെസ്സേജ് ഉണ്ട്. മീനു ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 11 വയസ്സായ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അഫ്കോഴ്സ് ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യേണ്ട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ തന്നെ വെബ്സൈറ്റിൽ ചെല്ലുക. റേഡിയോ സുനോവിൻ്റെ വെബ്സൈറ്റിലും ഉണ്ട്, റേഡിയോ 11 വെബ്സൈറ്റിലും ഉണ്ട്. റേഡിയോ സുനോ www.suno.qa ചെന്ന് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റൂ കേട്ടോ. ബാക്ക് ടു സ്കൂളിൻ്റെ ആ ഒരു ക്യാമ്പയിനു വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പരിപാടികളും നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി.
5: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
6: Gifting partner Daiso Japan, you name it, we have it.
5: And
6: Doha Center, shop more, pay less.
7: Old Airport Road, Doha and Alcor.
6: Call 70222525.
5: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
8: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
5: FN

അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക കുട്ടികളെ. ഇപ്പൊ 6 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ ആ ഒരു ബാക്ക് ടു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അബു സിദ്ര മോളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ കുട്ടികളെ പാർട്ടാക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
2: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
6: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
7: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
5: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
7: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
8: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
7: കണ്ട
5: ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 evenings.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: ഞാൻ ചെയ്യുന്നതും
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 കെ

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome back. കഥയുടെ ഫിയറി ജീനിയസ് സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. കുറേ പേർക്ക് വാച്ചസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ വാച്ച്, അതായത് ലക്ഷറി വാച്ചുകൾ, കാറ്, മോട്ടോർ സൈക്കിൾസ്, ഇതൊക്കെ തന്നെ ഓപ്ഷൻസിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ നോക്കാറില്ലേ. അതേപോലെ ഒരു അപ്കമ്മിങ് ഓപ്ഷൻ നടക്കുന്നത് സാദത്ത് അല്ലെങ്കിൽ എം സാദത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഒരു വാല്യുബിൾ കളക്റ്റബിൾ വെഹിക്കിൾസ് ആണെങ്കിലും എന്താണെങ്കിലും ഇതേപോലെ എംസദാത്ത് എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ ഈ ആഴ്ചയിൽ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി ഇത് ട്യൂസ്ഡേ, അതായത് നാളെ ഓഗസ്റ്റ് 18 4 മുതൽ 7 വരെയാണ് ഫീച്ചർ ചെയ്യുന്നത് വാല്യുബിൾ കളക്റ്റബിൾസും. അത് ഫസ്റ്റ് ഓപ്ഷൻ ആണേ. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ റോളക്സ് അല്ലെങ്കിൽ സ്വിസ് റെവല്യൂഷൻ അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകൾ വാച്ചസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ മോട്ടോർ സൈക്കിൾസ് ഒക്കെ തന്നെ വെനസ്ഡേ, അതായത് ഓഗസ്റ്റ് 19 4 മുതൽ 7 വരെ ആയിരിക്കും. അതിലും ഈ പറഞ്ഞ BMW മുതൽ മെർസിഡീസ് ബെൻസ് മുതൽ അങ്ങനെ ഓരോ ബ്രാൻഡുകൾ അനുസരിച്ചിട്ടാണ് അവർ അതിൻ്റെ ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ല അനൗൺസ് ചെയ്തിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂഷൻ ഇൻ കോർപ്പറേഷൻ വിത്ത് ദ സുപ്രീം ജുഡീഷ്യറി കൗൺസിലാണ്. സോ ആ ഒരു കൗൺസിലിൻ്റെ തന്നെ ഒഫീഷ്യൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള MZADAT, അതുകൊണ്ടാണ് ഞാൻ MZADAT എന്ന് പറഞ്ഞത്, MZADAT കേട്ടോ. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ എല്ലാ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതിലറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് ഈ ലക്ഷറി വാച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും ഇത്. അങ്ങനെയുള്ളവർ അത് മിസ്സൗട്ട് ചെയ്യരുത് കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് ഈ ഓണസമയത്ത് ഒരു ഓണപ്പാട്ടിലേക്ക് പോകണ്ടേ. അത് പറഞ്ഞപ്പോഴാണ് ഒരു ഓണപ്പാട്ടിൻ്റെ ലോഞ്ച് ഉണ്ട്. ആ ലോഞ്ചിന് വേണ്ടി ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ ലൈവിൽ വരുന്നതായിരിക്കും. ആ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ജോയിൻ ചെയ്യാം കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്.
5: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
6: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
5: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
4: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: Today's Go Rate Update brought to you by Sky Jewelry.
7: Sky Jewelry now open at Safari Mall, Abu Hamur.
8: ആ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുകയാണ്, 24 carat ഗോൾഡ് 529.50 കത്തറിയാൽ, 22 carat ഗോൾഡ് 488 കത്തറിയാൽ, 21 carat ഗോൾഡ് 463 കത്തറിയാൽ, 18 carat ഗോൾഡ് 399.50 കത്തറിയാൽ. അപ്പൊ ഇതോടെ പറഞ്ഞുകൊണ്ട് നേരെ നമുക്കൊരു ഫ്രഷ് സോങ് തമിഴ് കേട്ടിട്ട് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ഖത്തർസ്
9: ഫേവറേറ്റ്
10: തമിഴ് ഫ്രഷ് സോങ് ഓഫ് ദി ആർ.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സിനോ അപ്ഡേറ്റ്സ്.
4: സിനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. കുടിവെള്ള ഗുണനിലവാരം ഉറപ്പാക്കാൻ സമഗ്ര സംവിധാനവുമായി ഖരാമ. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം രാജ്യാന്തര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണെന്ന് ഉറപ്പുവരുത്താൻ സമഗ്രമായ ക്വാളിറ്റി അഷുറൻസ് സംവിധാനം ശക്തമാക്കി. ഖത്തറിൽ ബാക്ക് ടു സ്കൂൾ 2026-27 ക്യാമ്പയിനെ തുടക്കം കുറിച്ച് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം. അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും വേണ്ടിയുള്ള പരിശീലന ശില്പശാലകളും ഇതിന്റെ ഭാഗമായുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ഇനിഷ്യേറ്റീവാണ് ഈ വർഷത്തെ ക്യാമ്പയിനിലെ പ്രധാന ആകർഷണം. ഖത്തറിലെ ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഖത്തർ കപ്പ് 2026 ടൂർണമെന്റിന്റെ ഷെഡ്യൂൾ ഖത്തർ സ്റ്റാർസ് ലീഗ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അൽസദ്, അൽഷമാൽ, അൽറയാൻ, അൽഗറാഫ എന്നിവരാണ് ഖത്തർ കപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടങ്ങൾ സെപ്റ്റംബർ 1 നടക്കും. അൽസദ് അൽഗറാഫ സെമി പോരാട്ടത്തിന് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയവും അൽഷമാൽ അൽറയാൻ മത്സരത്തിന് അൽസദ് ക്ലബിന്റെ ഹോം ഗ്രൌണ്ടായ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയവും വേദിയാകും. കലാശ പോരാട്ടം ഡിസംബർ 11 ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാകും നടക്കുക.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഇത്തവണത്തെ ഓണം സംഭവമാകും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
1: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
2: You're listening to 917 evenings, 917 evenings.
3: Joy Alukas, 917 evenings.
4: Presented by Joy Alukas, world's favorite jeweler.
0: Powered by
5: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ആണ് നമ്മൾ വിന്നേഴ്സിനെ എടുത്തിട്ട് നമ്മുടെ നാച്ചുറൽസിന്റെ വൗച്ചേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
1: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
0: അപ്പൊ ഓണത്തമ്പോലിയിലേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വിളിക്കുക, 444-9179 വിളിക്കേണ്ടത്. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തരുന്ന നാല് നമ്പർ, ഈ നമ്പറിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് മാക്സിമം ഒന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആൻസറിലേക്ക് എത്തിക്കുക. ഇതേ നാല് നമ്പേഴ്സ് വെച്ച് തന്നെ വേറൊരു കോമ്പിനേഷൻ ആയിരിക്കും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ നല്ല പോലെ ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടും, ചിലപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ കിട്ടും, ചിലപ്പോൾ അതിൽ കൂടുതൽ അറ്റംപ്റ്റ് വേണ്ടി വരും. അപ്പോൾ ഒന്ന് ഡയൽ ചെയ്തോളൂ 444-9179 കേട്ടോ, 444-9179 വിളിക്കേണ്ടത്. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നാല് നമ്പർ തരും, ആ നാല് നമ്പർ വെച്ച് അടുത്ത കോമ്പിനേഷൻ നിങ്ങൾ പറയാം, ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കോമ്പിനേഷനിലേക്ക് എത്തിക്കുക. അപ്പോൾ ഡയൽ ചെയ്തോളൂ 444-9179.

0: ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
3: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം. നമ്പറം പള്ളിയിലെ ഉറൂസ്
2: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: ഹായ്, നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
6: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: Nine one seven evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: അങ്ങനെ ഓണത്തം പോലെ നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ആരൊക്കെയാണ് ഇനി റൈറ്റ് ആൻസേഴ്സ് ഒക്കെ പറയാനായിട്ട് പോകുന്നത്? റൈറ്റ് ആൻസർ എന്നൊന്നുമില്ല, ആക്ച്വലി ഗസ് ആണ്. അപ്പം ആ ഒരു ഗസ്സിങ് എത്രമാത്രം ആൾക്കാർക്ക് പറ്റും, അതിൻ്റെ കൂടെ തന്നെ നാച്ചുറൽസിൻ്റെ ആ ഒരു വൗച്ചർ ആർക്കൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം.
5: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
4: അപ്പോൾ എന്തായാലും ആരൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ.
6: ഹലോ,
4: ആരാണ്?
6: ഷാഹിദ്.
4: ഷാഹിദ് റെഡി ആണോ?
6: ആ റെഡി ആണ്.
4: ഓക്കെ, 30 seconds തുടങ്ങാൻ പോവാണ്, എന്നിട്ട് ഞാൻ നമ്പർ പറഞ്ഞു തരും കേട്ടോ.
6: ഓക്കെ.
7: The game begins in 3,
4: 2,
6: 1. 8467.
4: 8467.
6: 7584.
4: അല്ല, 5 ഇല്ല, 8467.
6: 8467. 7867.
4: അല്ല,
6: 6786.
4: അല്ല,
6: 6784.
4: അല്ല,
6: 78. 46.
4: അല്ല,
6: 4678.
4: കുറച്ചുകൂടി, ഓ സമയം പോയി, 4786 ആയിരുന്നു കേട്ടോ.
6: ഓ
4: ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, ബൈ.
6: ഓക്കെ ഓക്കെ, ബൈ.
4: ഹലോ, ആരാണ്?
8: എന്റെ പേര് കൃഷ്ണ.
4: കൃഷ്ണ, റെഡി ആണോ?
8: റെഡി ആണ്, റെഡി ആണ്.
4: ഓക്കെ, ഞാൻ ഒരു 30 seconds തരൂ കേട്ടോ.
8: ഓക്കെ
4: ഓക്കെ. ഓ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എടാ മോനെ, മിണ്ടാണ്ടിരടാ,
8: മിണ്ടാണ്ടിരിക്കാൻ.
7: Okay. The game begins in 3, 2, 1.
4: Krishna, 8467. ഇതാണ് നമ്പർ, 8467.
8: ഓക്കെ, അത് വെച്ചിട്ട് നാല് നമ്പറിന്റെ കോമ്പിനേഷൻ.
4: ഇതേ നമ്പർ തന്നെ മാറ്റി തിരിച്ചിട്, 8467.
8: ഓക്കെ, 6758467.
4: ആ,
8: 467. 6784.
4: അല്ല,
8: 4768.
4: ആ, ഐ ഓൾമോസ്റ്റ്. ആ, 4767. നോ പ്രോബ്ലം, ഇനിയും ഒന്ന് ട്രൈ ചെയ്യൂ നെക്സ്റ്റ് ദിവസങ്ങളിൽ കേട്ടോ. ചെറുതിന്റെ പേരെന്താണ്? സിദ്വി. ഹായ് സിദ്വി, എവിടെ പോവാ? അയ്യോ, നീ പറയണ, എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല, അവനൊട്ട് പറയുകയും ചെയ്യുന്നു. എവിടേക്കാണ് യാത്ര?
8: ഞങ്ങള് ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയതാ.
4: ആണോ, ഓക്കെ ഓക്കെ. അപ്പൊ ഹസ്ബൻഡും കൂടെ ഉണ്ടാവുമല്ലോ?
8: ഹസ്ബൻഡ് ആണ് ഡ്രൈവ് ചെയ്യുന്നത്. ശ്രീനാഥ്.
4: ഓക്കെ, അപ്പൊ എന്തായാലും ആളോടും എന്റെ അന്വേഷണം പറയൂ. ഓൾസോ ലോട്ട്സ് ഓഫ് ലവ് ടു യുവർ സ്വീറ്റ് ലിറ്റിൽ കിഡ്. ഓക്കെ, ബൈ ബൈ ഡിയർ, ബൈ ബൈ.

0: വചനങ്ങളിലൂടെ
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدًا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
2: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: Lord of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: In association with Nesto Hypermarket, now opening on 19th August, Old Passport Office.

0: ഫ്രീക്വൻസി. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോ പൊന്നോണം സീസൺ 8.
1: കേട്ട് കേട്ട് കേട്ടോണം.
0: Brought to you by New Indian Supermarket.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
3: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: 917 evenings.

0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിൽ ബാക്ക് ടു സ്കൂൾ 2026-27 ക്യാമ്പയിന് തുടക്കം കുറിച്ച് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം. അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും വേണ്ടിയുള്ള പരിശീലന ശില്പശാലകളും ഇതിന്റെ ഭാഗമായുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ഇനിഷ്യേറ്റീവാണ് ഈ വർഷത്തെ ക്യാമ്പയിനിലെ പ്രധാന ആകർഷണം. ഖത്തറിലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ വലിയ മുന്നേറ്റം രേഖപ്പെടുത്തി ഈ വർഷം രണ്ടാം പാദത്തിൽ 2240 നിർമ്മാണ പെർമിറ്റുകൾ അനുവദിച്ചതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. കായിക മത്സരങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കി അസ്പേർസോൺ ഫൗണ്ടേഷൻ റൺ ദി ഡോം എന്ന പേരിൽ റേസ് സംഘടിപ്പിക്കുന്നു. ഇത് ആദ്യ എഡിഷനാണ്. ഓഗസ്റ്റ് 28-29 തീയതികളിലായി അസ്പേർസോണിലെ വലിയ ഇൻഡോർ മൾട്ടിപർപ്പസ് സ്പോർട്സ് സ്റ്റേഡിയമായ അസ്പേർ ഡോമിനുള്ളിലാണ് മത്സരം. കായിക വിനോദങ്ങളെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനും ആരോഗ്യകരവും സജീവവുമായ സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള ഫൗണ്ടേഷന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി aspairzone.qa സന്ദർശിക്കാം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം ലക്ഷ്മിയാണ് കൂടിയുള്ളത്. നമ്മുടെ ആ ഒരു ഓണത്തമ്പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നോക്കാം.
3: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
4: അപ്പൊ ആരാണ് ഇത് നോക്കിയാലോ? വിവേകി റെഡി ആണോ? ശരി, അപ്പൊ എന്തായാലും ഞാൻ എന്താ 30 seconds തരും, നമ്പറും തരും കേട്ടോ.
5: The game begins in
4: 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1973 1 കുട്ടിയുടെ പേരെന്താണ്?
2: മിരേയ.
4: മിരേയ, അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും എന്റെ അന്വേഷണം പറയൂ, ഫാമിലി അടുത്ത് ഫുള്ളായിട്ട് എന്റെ അന്വേഷണം പറയൂ കേട്ടോ.
2: ഓക്കെ,
4: താങ്ക് യു സോ മച്ച്. അങ്ങനെ അടിപൊളിയായിട്ട് മിറയുടെ അച്ഛൻ സൂപ്പറായി പറഞ്ഞു. എനിവേ, ഇതാണ് നമ്മളുടെ ഓണത്തമ്പോല എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ ഓണത്തമ്പോലയിൽ കുറച്ച് പേര് വിളിച്ചിരുന്നു, പക്ഷെ കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നോ പ്രോബ്ലം, ഇനിയും ദിവസങ്ങൾ ഉണ്ടല്ലോ. അതിനിടയിൽ ഇവിടെ എനിക്ക് ഹായ് അഷ്ടമി ചേച്ചി, ദിസ് ഇസ് സ്വസ്തിക ആൻഡ് രാംദേവ്, കുഡ് യു പ്ലീസ് പ്ലേ ദ സോങ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, എനിക്ക് ആ സോങ് പ്ലേ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് സോങ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്ലേ ചെയ്യും? നടക്കൂല. ഓക്കെ, എൻ്റെ അടുത്ത് മലയാളം സോങ് ചോദിക്കൂ, തമിഴ് ചോദിക്കൂ, ഹിന്ദി ചോദിക്കൂ ഞാൻ വെച്ചിരുന്നതായിരിക്കും. എന്തായാലും രണ്ടുപേരായിട്ടുള്ള എൻ്റെ സെൽഫി ഒക്കെ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അഞ്ചി കാർ ട്രൈവൽസ് എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്. ഹായ് അഷ്ടു, ഗുഡ് ഈവനിങ്. ഓണത്തിന് നാട്ടിൽ നിന്ന് വൈഫ് കൊണ്ടുവരും എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഡ്രസ്സിൻ്റെ കാര്യമാണോ പറഞ്ഞത്? ഓക്കെ, ശരി. അടുത്ത രവിശങ്കർ, ഓക്കെ, ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക, മെസ്സേജിലൂടെ ഗസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഗസ്സിങ് നടക്കുന്ന സമയത്ത് നേരെ നമുക്ക് ഫോർ ഇയേഴ്സിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകാം. അങ്ങനെ ഓരോ ദിവസവും ഓണത്തം പോലെ രസകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ കുറച്ച് പേരെ മാത്രമേ ഞാൻ കോൾ എടുത്തിട്ടുള്ളൂ. നാളെ നമുക്ക് എനർജറ്റിക് ആയിട്ട് വീണ്ടും എടുക്കാം, കുറച്ചധികം കോൾസ് എടുക്കാം കേട്ടോ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
1: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
3: കണ്ട കണ്ട കാർഡ് കണ്ട.
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. കുട്ടികുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ 91.7 FM. Venue partner Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
5: Gifting partner Daiso Japan, you name it, we have it.
1: And
5: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
5: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
6: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ഹായ്, ഞാൻ ജലജയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
1: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: ഈ പറഞ്ഞ ഓണത്തിന്റെ ഒക്കെ ഇടയിൽ ഡയറ്റ് പ്ലാൻ, ഓ അത് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ച് പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, അതല്ല ഓക്കെ ഫൈൻ, അതല്ലെങ്കിൽ പോലും ഡയറ്റ് അല്ലെങ്കിൽ പോലും എങ്ങനെയൊക്കെയാണ് ഒരു ന്യൂട്രീഷൻ എക്സ്പേർട്ട് പറഞ്ഞു തരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് പറ്റിയതാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിരിക്കുകയാണ്. സോ ബേസിക്കലി ഖത്തറിൽ എക്സ്പേർട്ടുകൾ, അതായത് ന്യൂട്രീഷനിസ്റ്റും ഒക്കെ തന്നെ പറയുന്നത് ക്വിക്ക്ലി എന്താണോ നിങ്ങളുടെ ഒരു സ്കെയിൽ അതനുസരിച്ചിട്ട് വേണം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണോ അതോ അത് കുറയ്ക്കാനാണോ നിങ്ങളുടെ സ്കെയിൽ അനുസരിച്ച് കൂട്ടാനാണോ എന്താണോ നിങ്ങളുടെ ഒരു മോട്ടീവ് അതനുസരിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരു വെരി സ്ട്രിക്ട് ഡയറ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം റെഡ്യൂസ് ചെയ്യാണ്, വെയിറ്റ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രിക്ട് ഡയറ്റിലേക്ക് പോകുമ്പം വിറ്റമിൻസ് മിനറൽസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് പറ്റിയ രീതിയിൽ അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു അളവിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടി നോക്കണം. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും അങ്ങനെ തടി കുറിച്ചിട്ട് കാര്യമില്ല, അതുപോലെ തിരിച്ചു വരും. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഓ അതാണല്ലോ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിന്നിരുന്നത്. പക്ഷേ ആ ഒരു റെസ്ട്രിക്ഷൻ, അതായത് ഇത്ര പീരീഡ് ഓഫ് ടൈമിൽ ചെയ്യണം അല്ലെങ്കിൽ 8 മണിക്കൂർ ഒരു വിൻഡോയിൽ ചെയ്യണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ 16 hours ഓഫ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതൊക്കെ തന്നെ കാലറി ഫ്രീ ഫ്ലൂയിഡ്സ് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ സമയത്ത് എങ്ങനെയൊക്കെയാണ് റിച്ച് ഫുഡ് കഴിക്കേണ്ടത് ഇതൊന്നും ആരും നോക്കാതെ ജസ്റ്റ് കുറച്ചെന്തെങ്കിലും കഴിച്ചിട്ട് തടി കുറയ്ക്കാം ആ ഒരു വിൻഡോയുടെ ഉള്ളിൽ എന്ന് വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി നോർമലി എന്താണോ കഴിക്കുന്നത് അത് തന്നെ പോർഷൻ കൺട്രോൾ ചെയ്ത് അതിൽ നിന്നും പതിയെ പതിയെ പതിയെ വേണ്ട രീതിയിൽ ഫൈബർ ന്യൂട്രീഷൻ എല്ലാം കിട്ടുന്ന രീതിയിലേക്ക് കറക്റ്റായി നമ്മുടെ ബോഡിക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഡയറ്റിലേക്ക് ചെല്ലുക, അതാണ് ബേസിക്കലി വേണ്ടൊരു പ്ലാൻ എന്നും കൂടി എടുത്ത് പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഓണസദ്യയുള്ള സമയമാണ്. സോ ബേസിക്കലി നിങ്ങൾ ഓണസദ്യക്ക് പോകുന്ന ടൈമിൽ മേക്ക് ഷുവർ യു ഈറ്റ് ഓൾ ദിസ് വെജിറ്റബിൾസ്, കറി എല്ലാ കാര്യങ്ങളും കഴിക്കാൻ നോക്കുക, കുഴപ്പമില്ല. ബിക്കോസ് ഓൾ ദോസ് തിങ്സ് ആർ ലൈക്ക് ഫൈബർ, ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ദാലാണെങ്കിലും പ്രോട്ടീൻ ആണ്, ആൻഡ് ദാലെന്ന് ഉദ്ദേശിച്ച പരിപ്പാണ് കേട്ടോ. അതുപോലെ സാമ്പാറാണെങ്കിലും എവറിഥിങ് ഇസ് ഗുഡ്. ചോറ്, ഒൺലി ദ കാർബ് തിങ് ഇസ് ലൈക്ക് ചോറ്, ചോറിൻ്റെ അളവ് കുറയ്ക്കുക, ബാക്കിയെല്ലാം കഴിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അച്ചാർ, അത് വേണമെങ്കിൽ കുറച്ചൊന്ന് അളവ് കുറയ്ക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ പപ്പടം, പപ്പടം വേണമെങ്കിൽ, പക്ഷെ അതില്ലാതൊരു സുഖമില്ലല്ലോ. അങ്ങനെ പിന്നെ പായസം, പായസത്തിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. ബാക്കി നമ്മുടെ സദ്യയ്ക്ക് പേടിക്കേണ്ട രീതിയിൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളതൊന്നുമില്ല. കാലറി മറ്റേ കണക്ക് കൂട്ടിയൊന്നും ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾക്ക് വയറ് ഫുള്ളാവുന്ന രീതിയിൽ കഴിക്കുക, സാധാരണ ചോറ് കഴിക്കുന്ന പോലെ കഴിക്കുക, പക്ഷേ കൂടുതൽ കറികൾ കഴിക്കുക കേട്ടോ. അപ്പൊ ഇതോടെ പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു ഹരിചരൺ പാടിയൊരു പാട്ടിലേക്ക്.
1: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്, 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു.
2: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം ബാക്ക് അശ്വമിയാണ് കൂടികളത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു പോകാനുണ്ട്. അതായത് ഖത്തർ എയർവേസ് ഹോളിഡേയ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റോപ്പ് ഓവർ പാക്കേജസ് ഫോർ ദ ഫോർമുല 1 ഖത്തർ എയർവേസ് ഗ്രാൻഡ് പ്രീ 2026 ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എപ്പോഴും നടക്കുന്നതാണ് ഫോർമുല 1 എന്ന് പറയുന്നത്. ആ ഒരു ഖത്തർ എയർവേസ് ഖത്തർ ഗ്രാൻഡ് പ്രീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാക്കേജസും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് എപ്പോഴും അവർ ലോഞ്ച് ചെയ്യാറുമുണ്ട്. അങ്ങനെ വീണ്ടും ആ ഒരു 3-day ഫോർമുല 1 റേസിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ എന്താണോ ആ ഒരു സ്റ്റോപ്പ് ഓവർ പാക്കേജ് അലോങ് വിത്ത് ദ ഫ്ലൈറ്റ് ആൻഡ് അക്കോമഡേഷൻ അതൊക്കെ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഖത്തർ എയർവേസ് ഹോളിഡേയ്സ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി പറഞ്ഞുകൊണ്ട് നേരെ ഈ പറഞ്ഞ പോലെ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യാൻ നാട്ടിൽ പോയവരുണ്ടാവും, അവരെ കാത്തിരിക്കുന്ന ആൾക്കാരിവിടെ ഉണ്ടാവും, നേരെ തിരിച്ച് ഓണത്തിന് മുമ്പ് നാട്ടിലേക്ക് എത്തിപ്പെടണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി പർച്ചേസിങ് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. കാരണം നാട്ടിലേക്ക് പോകണം, അമ്മയ്ക്ക് എന്തെങ്കിലും സാധനം വാങ്ങണം, ഭാര്യയ്ക്ക് എന്തെങ്കിലും സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഈവൻ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണം, അച്ഛനെന്തെങ്കിലും വാങ്ങണം, വീട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങണം, നാട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങണം, അങ്ങനെ എല്ലാ സ്ഥലത്തും ഷോപ്പിംഗ് നടക്കുകയാണെന്നേ. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഷോപ്പിംഗ് ആണ്. ആ ഈ ഷോപ്പിങ്ങിനിടയിൽ ഞാനൊരു കാര്യം പറയാം, അത് ആരും മിസ് ഔട്ട് ചെയ്യരുത്. നമുക്ക് ഈ ഒരു 22-ാം തീയതി അതായത് ഉത്രാടപ്പാച്ചിൽ ഉൾപ്പെടെ കുട്ടിമാവിയിൽ ഉൾപ്പെടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ദ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ചേർന്ന് നമ്മൾ റേഡിയോ സുനോ ഒരുക്കുന്ന സുനോ പൊന്നോണം സീസൺ 8 എന്ന് പറയുന്നത്. ഉത്രാടപ്പാച്ചിലിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 5000997 ഇപ്പൊ തന്നെ ഉത്രാടപ്പാച്ചിൽ എന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ജസ്റ്റ് ഫോൺ നമ്പറും പേരും വെച്ച് കഴിഞ്ഞാൽ നല്ലത്. കാരണം രണ്ടുപേര് ചേർന്നിട്ടാണ് ഒരു ടീമായിട്ടാണ് ഉത്രാടപ്പാച്ചിലിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടിമാവീലി ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി കുട്ടിമാവീലി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. കുഞ്ഞിൻ്റെ പേരും ഏജും കൂടി ഒന്ന് മെസ്സേജിൽ അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വേഗം അയച്ചോളൂ. അതിനോടൊപ്പം തന്നെ ദ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൻ്റെ ഈ ഒരു ഡിജിറ്റൽ പോസ്റ്റർ അതായത് സുനോ പൊന്നോണം സീസൺ 8 എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയി ആ ഇൻസ്റ്റഗ്രാമിൽ ആ പേജിലെ ആ ഒരു പോസ്റ്റർ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിലൂടെ സെലക്ട് ചെയ്യുന്നവർക്ക് 1000 കത്തറിയാൽ വീതമുള്ള വൗച്ചേഴ്സ് ആണ് ഓരോരുത്തർക്കും കിട്ടുക. അപ്പോൾ അതും മിസ് ഔട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ട് കൂടി വെച്ചിട്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ നമ്മുടെ ബോബി എത്തുന്നതായിരിക്കും. അപ്പോൾ ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നോളൂ. സുനോ മെൽഡീസിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. അശ്വമി ആയിരുന്നു ഇത്രയും നേരം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Apple Podcast
1: and
2: Google Podcast.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: ബസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: 917 Evening.

ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ വീണ്ടും നമ്മൾ അങ്ങനെ പാട്ടുകളുടെ പിന്നിലൂടെയുള്ള കഥകളുമായുള്ള യാത്ര. ഇന്ന് അങ്ങനെ അത്തമായി ഇന്ന് ചിത്തിരയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, സുനോ മെലഡീസ് 10 ദിവസവും മാക്സിമം ഓരോ ഓണ ദിവസത്തിന്റെയും പേര് വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന പാട്ടുകളൊക്കെ വെച്ച് സുനോ മെലഡീസ് തുടങ്ങാവുന്നത്. അങ്ങനെ ഇന്നലെ നമ്മൾ അത്തപ്പൂന്നുള്ളി, ഇന്ന് നമ്മൾ ചിത്രത്തോണിയിൽ അങ്ങ് കയറാൻ പോവുകയാണ്. ചിത്രയായതുകൊണ്ട് തന്നെ ചിത്രത്തോണിയിലേക്ക് പോവാം. 1980 പുറത്തിറങ്ങിയ കായലും കയറും എന്ന സിനിമയിൽ ഉള്ള പാട്ടാണിത്. പൂവച്ചൽ കാദന്റെ വരികൾ, കെ വി മഹാദേവൻ സാർ ഒരുക്കിയ പാട്ട്. ഈ പാട്ടിന് ഓണവുമായി യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ ഇന്ന് ചിത്രയായതുകൊണ്ട് ഈ പാട്ടിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചിറയും കീഴുമായിട്ട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പാട്ടെന്ന് വേണം പറയാൻ. കാരണം ട്രിവാൻഡ്രത്തെ ഒരു തീരദേശ പ്രദേയമായ ചിറയും കീഴ് വരികളിൽ പരാമർശിക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാന ഉപജീവന മാർഗവും കയർ നിർമ്മാണവുമാണ്. ഇതെല്ലാം ഈ പാട്ടിൽ വന്നു പോകുന്നുണ്ട്. 79 ഈ സിനിമ പൂർത്തിയായതെങ്കിലും ഈ പാട്ടൊക്കെ ഒഫീഷ്യൽ ആൽബം എല്ലാം പുറത്തു വരുന്നത് 80s ഒരു ഡിസംബർ മാസത്തിലാണ്. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ഈ പാട്ടിലൂടെ ആകാം യാത്ര തുടങ്ങുന്നത്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ, പാട്ടുകളിലൂടെയുള്ള യാത്ര. സുനോ മെലഡീസിൽ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, കുറച്ച് ആൽബം സോങ്സിലൂടെ പോയാലോ. ഇന്ന് നമ്മൾ 70s, 80s, 90s കുറച്ച് റെട്രോ മലയാളം, ഹിന്ദി, തമിഴ് സോങ്സ് അല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും ഈ 80s, 90s പാട്ടൊക്കെ കേൾക്കുമ്പോഴും നൊസ്റ്റാൾജിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽബം സോങ്സ് കേൾക്കുമ്പോഴും ഡെഫിനറ്റ്ലി നൊസ്റ്റാൾജിക് ആകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിലൊരു വ്യത്യാസം എന്താണെന്നറിയോ, ഞാൻ പല ആൽബം സോങ്സും പ്ലേ ചെയ്യുമ്പളേ യൂട്യൂബില് അതിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിക്കാൻ ഒരു പ്രത്യേക രസമാണ്. എല്ലാവരും ശരിക്കും ഓരോ കാലഘട്ടത്തെ മിസ് ചെയ്യുന്നത് ആ കമന്റുകളിൽ കാണാം. അങ്ങനെ ഞാൻ ഓരോ പാട്ടുകളുടെയും യൂട്യൂബിന്റെ അടിയിൽ വന്ന കമന്റുകളിലൂടെയാണ് ഇന്നത്തെ സുനോ മെലഡീസ്. ഇതൊക്കെ എഴുതിയത് ആരാന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ നമുക്കൊന്ന് വായിച്ചു പോവാം. ചിലപ്പോ ചില ആളുകൾക്ക് ഇതൊക്കെ കണക്റ്റഡ് ആവും. ഫസ്റ്റ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശലഭം എന്ന ആൽബത്തിലെ പാട്ട്. അഫ്സലിന്റെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ റൊമാൻറ്റിക് വരികൾ, ശ്രീനിവാസ് സാർ അതങ്ങ് അറിഞ്ഞു പാടിയിട്ടുണ്ട്. ആഷിഖ് കപൂറിന്റെ ഡയറക്ഷൻ ആണ് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. എന്നാലും ഒരു ആഷിഖാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. കമന്റുകൾ നമുക്കറിയാം, ഏതൊരു പഴയ പാട്ട് കേൾക്കുമ്പോഴും അതിന്റെ അടിയിൽ ആദ്യത്തെ കമന്റ് ഉണ്ടാവും, എനിവൺ ഇൻ 2026 ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊരു ശ്രാവൺ കമന്റ് ചെയ്തിട്ടുണ്ട്. അരുൺ എസ് വിയുടെ കമന്റ് എന്താണെന്നറിയോ, കമന്റുകൾ ഇട്ടിരിക്കുന്ന 90% ആളുകൾക്കും ഇപ്പൊ ഒരു 32-38 വയസ്സൊക്കെ ആയി കാണും. മറക്കാൻ പറ്റാതെ നമ്മുടെയൊക്കെ കൗമാരവും യൗവനവും കോളേജും അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം ഒക്കെ മനസ്സിലൊരു വിങ്ങലായി മിന്നി മറയുന്നുണ്ടാകും ഈ പാട്ട് കാണുമ്പോൾ അല്ലേ, എന്നെ പോലെ. എന്നിട്ട് കരയുന്ന സ്മൈലി. പിന്നെ അഖിലിന്റെ കമന്റ്, ക്രൂരമായ കാലമേ നീ ഒരു സൂചന പോലും തന്നിരുന്നില്ല, കഴിഞ്ഞു പോകുന്നതൊന്നും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണെന്ന്. പിന്നെ അന്ന് ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലാണല്ലോ കൂടുതൽ ആൽബം സോങ്സ് കണ്ടിരുന്നത്. പിന്നെ ഉള്ള കമന്റുകളൊക്കെ അതായിരുന്നു, ജീവിതത്തിന് മാഞ്ഞുപോയ കുറെ നല്ല വസന്തകാലങ്ങൾ, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുട്ടിക്കാലങ്ങളും, അന്ന് ഡ്യൂ ഡ്രോപ്സ് കണ്ടവരുണ്ടെങ്കിൽ അതിൽ ഈ പാട്ട് വരാൻ വേണ്ടി കാത്തിരുന്നവരും ഒക്കെ ഉണ്ടാകും. അനുവിന്റെ മെസ്സേജാണ്. ജോസഫിന്റെ കമന്റ് വന്നേക്കുന്നേ, 90s kids ഓർമ്മകൾക്ക് പകരം വയ്ക്കാൻ ഇനി ഒരു മനുഷ്യ ജന്മത്തിനും സാധിക്കില്ല എന്നാണ്. എന്തായാലും ഇത്രയും നൊസ്റ്റാൾജിക്കായ ആ ഒരു പാട്ടിലൂടെ ആവാം ഇന്നത്തെ നമ്മുടെ ആൽബം സോങ്സ് സ്റ്റാർട്ട് ചെയ്യാം.

0: പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു. ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പനോണം സീസൺ 8.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.

0: सुनो मेलोडीज।
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസ് യാത്ര ആൽബം സോങ്സിലൂടെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യൂട്യൂബില് പഴയ ആൽബം സോങ്സ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പം നേരെ എന്റെ കമന്റ്സിലേക്ക് പോവാ. ഭയങ്കര രസമുള്ള കമന്റുകൾ ഉണ്ടാവും. ഇന്ന് ഞാനല്ല, ഓരോ പാട്ടുകൾ കേട്ടിട്ട് പല ആളുകളുടെയും യൂട്യൂബ് കമന്റുകളാണ് നമ്മൾ ഇന്ന് വായിച്ചു പോകുന്നത്. അപ്പൊ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് മിഴനീർ എന്ന ആൽബത്തിലെ ഈ പാട്ട് ഓർമ്മയുണ്ട്.

ശ്യാം ധർമ്മൻ മ്യൂസിക് ചെയ്ത് ശ്യാം ധർമ്മനും ആശയും ചേർന്ന് പാടിയ പാട്ടാണിത്. അന്നത്തെ കാലത്ത് ഒരു റെസ്റ്റോറന്റിൽ ഇങ്ങനൊരു വെയിട്രസിനെ കാത്തിരിക്കുന്നതും ഒരു രസമായിട്ട് അത് ഷൂട്ട് ചെയ്തിരുന്നേ. ഇതിന്റെ കമന്റ് ബോക്സിൽ അഗെയിൻ സ്റ്റാർട്ടിംഗ് തന്നെ എനി വൺ ഇൻ 2026 എന്നും പറഞ്ഞ് പുഷ്പക്കിന്റെ ഒരു കമന്റ് ഉണ്ട്. വിപി ഓൺലൈനിന്റെ ഒരു കമന്റ് ഉണ്ട്, ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇതൊക്കെ പണ്ട് ടി വിയിലൂടെ നമ്മൾ കാണാൻ കാത്തിരുന്നതിന്റെ ഒരു സുഖം. ലെവൽ ഡെവിൽ എന്ന് പറഞ്ഞ ഒരാളുടെ കമന്റ്, സത്യകഥ എന്തെന്നാൽ ഈ പാട്ട് എനിക്ക് യൂട്യൂബ് റെക്കമെൻഡിൽ വന്നതല്ല, ഞാൻ തേടി പിടിച്ച് വന്നതാണ് എന്നുള്ളതാണ്. ടിബിൻ ഗോപി ഇടെ ഒരു കമന്റ് ഉണ്ട്, 2007 ഫോണിൽ കോളർ ട്യൂൺ ഇട്ടു, കൂടെ ജോലി ചെയ്ത കുട്ടി വിളിച്ചു, പിന്നെ എന്തും വിളിച്ച് ഇപ്പോൾ ഞങ്ങളുടെ മോൾക്ക് 9 വയസ്സ്. വിഷ്ണു കുമ്പിടി അദ്ദേഹത്തിന്റെ കമന്റ്, പണ്ട് ഡ്യൂ ഡ്രോപ്സ് എന്ന പ്രോഗ്രാമിൽ ഫോൺ വിളിച്ച് സ്ഥിരമായി ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പാട്ടായിരുന്നു ഇത്. 2022 കാണാൻ വന്നവരുണ്ടോ? അദ്ദേഹം അന്നിട്ട കമന്റാന്ന് തോന്നുന്നു. എസ് ജി കത്സിന് ഈ സോങ് ഒക്കെ ഇറങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു, വലുതാവണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ്. ജിജിൻ ജിജി എന്നുള്ള ഒരാളുടെ കമന്റ് എന്താണെന്നറിയോ? ഇത് വെറും ഒരു പാട്ടല്ല, 90s പിള്ളേർക്ക് ജീവനായിരുന്നു. വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഫീലാണ് ഈ പാട്ടിനും വീഡിയോയ്ക്കും. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ആ പാട്ടിലോട്ട്.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app.
1: കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. Hi, I'm Mani Imbla Raju.
6: Mala, mala, mala, kunjinte varu mala.
7: You're listening to
5: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ, പാട്ടുകളുടെ പിന്നിലെ കഥകളിലൂടെ. സുനോ മെലഡീസിൽ ഇന്നത്തെ യാത്ര ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ആൽബം സോങ്സ്, അതിലെ ഒരു നൊസ്റ്റാൾജിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇതിൽ പാട്ടാണോ, ലൈക് മ്യൂസിക് ആണോ, വരിയാണോ, എന്താണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടി എനിക്കറിയില്ല. എം ജെ ചന്ദ്രൻ സാറിന്റെ മ്യൂസിക്, ഇതിന്റെ വരികൾ എഴുതിയേക്കുന്ന ഈസ്കോസ് വിജയൻ സാറ്, പാടിയത് ദാസേട്ടനും ചിത്രചേച്ചിയും. വിഷ്വലാകട്ടെ, വരികളാകട്ടെ, എല്ലാം ഒന്നിനൊന്ന് അടിപൊളി. യൂട്യൂബില് ഈ പാട്ട് എടുക്കുമ്പോൾ ഞാൻ ഈ വായിക്കുന്ന ഓരോ കമന്റുകളും നിങ്ങൾക്കും എന്റെ ഒപ്പം തന്നെ അവിടെ ഇരുന്നത് വായിക്കാവുന്നതാണ്. ഇപ്പൊ ഈ പാട്ടൊന്ന് യൂട്യൂബിൽ എടുത്തു നോക്കിക്കോ, സ്ക്രോൾ ഡൗൺ ചെയ്തോ. ഇതൊക്കെയാണ് അതിലെ കമന്റുകൾ. റബ്ബർ ബാൻഡ് മലയാളം എന്നൊരു ചാനലിന്റെ ഒരു കമന്റ് ഉണ്ട്. നഷ്ടപ്രണയം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് 90s കിഡ്സ് ആണ്. കാപട്യം ഇല്ലാതെ പ്രണയിച്ച ആ കാലത്ത് സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റിയുള്ളൂ, നഷ്ടപ്പെട്ടപ്പോൾ കരയാനും. ശരണ്യാമോൾ മല്ലിക മെസ്സേജ് ഉണ്ട്. ജീവിച്ചപ്പോൾ ഓർത്തില്ല ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന്. 90s ജനിച്ചതിൽ അഭിമാനിക്കുന്നു. ക്രിസ് ബിയർഡോ 96 എന്ന ഒരു ആളുടെ കമന്റ്, ഇടയ്ക്കിടയ്ക്ക് പഴയ ആൽബം പാട്ട് യൂട്യൂബിൽ തപ്പി അത് കേട്ട് സ്വന്തം ഓർമ്മകളെ അയവിറക്കുന്ന പ്രത്യേകതരം സൈക്കോപാത്തുകളുടെ പേരാണത്രേ 90s കിഡ്സ്. അജിത് കുമാർ വാസുദേവന്റെ കമന്റ് എന്താണെന്നറിയോ, 90s തലമുറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ ബാല്യം സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമില്ലാത്ത പഴയ കാലമാണ്. കാത്തിരുന്ന് കണ്ടിരുന്ന ദൂരദർശൻ പരിപാടികളും ചിത്രഗീതവും കാസറ്റും ടേപ്പ് റെക്കോർഡറും എല്ലാം അടങ്ങുന്ന ബാല്യകാലം. 2000s അങ്ങോട്ട് ആ ഘോഷയാത്ര തന്നെയായിരുന്നു. ഡിജിറ്റൽ ക്യാമറ, CD, ആപ്പിൾ ഐപോഡ്, കമ്പ്യൂട്ടർ, ഓർക്കുട്ട്, ഇന്റർനെറ്റ്, പിന്നെ ആൽബങ്ങളായി, ജൂക്ക് ബോക്സായി, രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ എല്ലാ സന്തോഷങ്ങളും കണ്ടു വളർന്ന ഒരു തലമുറ. ഞാനും ആ ഭാഗ്യം ചെയ്ത തലമുറയിൽപ്പെട്ട ഒരാൾ. വിജേഷിന്റെ മെസ്സേജ് ഉണ്ട്. കമന്റ് വായിച്ച് എന്നെ പോലെ തന്നെ തോന്നുന്നു, കമന്റുകൾ നോക്കിയിരുന്ന ആരുമാണ്, കമന്റ് വായിച്ച് പഴയ കാലത്തേക്ക് പോയി. 90s കിഡ്, 2023 February 27, 1955 എന്നും കൂടെ അത് കേട്ടിട്ടുണ്ട്. അന്നിട്ട് കമന്റാണ്. ഇങ്ങനെ ഒരു കൂട്ടം നൊസ്റ്റാൾജികൾ നിറയ്ക്കുന്ന കമന്റുകളാണ് ഈ പാട്ടിന്റെ കമന്റ് ബോക്സിൽ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ പാട്ടുകളുടെ പിന്നിലുള്ള യാത്ര. ഇന്നത്തെ സുനോ മെലഡീസ് ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഞാൻ പറഞ്ഞു ആൽബം സോങ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഈ ആൽബം സോങ്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പം വരുന്ന ആ ഒരു പട്ട താഴത്തെ കമന്റുകളാണ് വായിക്കുന്നത്. ഒരുപാട് പേര് ഓരോ കാലഘട്ടങ്ങളെ മിസ് ചെയ്യുന്നത് ഭയങ്കര പോയിറ്റിക് ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാൾ എഴുതിയ പാട്ടാട്ടോ ഇത്. രാജീവ് ആലിംഗൽ സാർ എഴുതി, വിജയ് കരുൺ മ്യൂസിക് ചെയ്ത്, ബിജു നാരായണൻ ചേട്ടൻ പാടിയ

പാട്ടിന്റെ കമന്റുകൾ ഇങ്ങനെയാണ്. സുനിൽ പി സി, ഈ പാട്ട് കേൾക്കുമ്പോൾ നെഞ്ചിനകത്ത് എന്തോ ഒരു ഇത് തോന്നിയവർ ഇവിടെ വാ. 90s ജനിച്ചവരുടെയും ആ കാലഘട്ടത്തിലെ കൗമാരക്കാരുടെയും കാലം ഒരു പക്ഷേ ഇനിയൊരു തലമുറയ്ക്ക് ലഭിക്കുമോ? അതുപോലുള്ളൊരു സുവർണകാലം. ടി വി കാണാൻ അടുത്ത വീട്ടിൽ പോയിരുന്ന് സിനിമ കണ്ട കാലം. ഞായറാഴ്ച സിനിമ, ജംഗിൾ ബുക്ക്, ചിത്രഗീതം, തിരനോട്ടം, ഹിന്ദി സിനിമകൾ, ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബങ്ങൾ, ഇതൊക്കെയായിരുന്നു എന്റെ കുട്ടിക്കാലം. ആനന്ദകൃഷ്ണന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു, നഷ്ടപ്രണയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഈ പാട്ട് കണ്ണുകൾ നിറയ്ക്കും. വിപിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഉള്ളിൽ ഇപ്പോഴും വിഷമമുണ്ട്, ആ പൂക്കാരിയെ പിന്നെ കണ്ടില്ലല്ലോ എന്നോർത്ത്. എലിസബത്തിന്റെ കമന്റ് എന്താണെന്നറിയോ? മൈ ഫേവറേറ്റ് സോങ് എവർ ഫ്രം 4th standard. അന്ന് കേട്ട് പഠിച്ച ലിറിക്സ് ആണ്, കേൾക്കുമ്പോൾ ഇപ്പോഴും പഴയ ഫീല് തരുന്നു. റിയലി മൈ ഫേവറേറ്റ് സോങ്. Past is never gonna come back. അങ്ങനെ ഒരുപാട് പേരുടെ നൊസ്റ്റാൾജിയ ആ പാട്ട്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
0: യു ആർ ലിസണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസിന്റെ യാത്ര നമ്മൾ ആൽബം സോങ്സിലൂടെയാണ്. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയ ഒരു ആൽബം സോങ് ഗിരീഷ് പുത്തഞ്ചേരി അഗെയിൻ ദ ലെജൻഡറി ലിറിസിസ്റ്റ് രാഹുൽ രാജിന്റെ മ്യൂസിക് സുജാത ചേച്ചിയും കാർത്തിക്കും കൂടെ പാടിയ പുലർമഞ്ഞു പോൽ. ഈ ആൽബം സോങ്സ് ഒക്കെ യൂട്യൂബിൽ എടുക്കുമ്പോൾ അതിന്റെ താഴെയുള്ള യൂട്യൂബ് കമന്റുകളാട്ടോ ഞാൻ ഇന്ന് പറയുന്നതൊക്കെ. ഇപ്പൊ ഞാൻ പറയുന്ന പല യൂസർ ഐഡികളും ചിലപ്പോൾ ഇവിടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ആണെങ്കിലോ. റയാൻ ബേസിലിന്റെ കമന്റ് എങ്ങനെയാണ്, ഈ ടൈമിൽ ആൽബം സോങ്ങുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഇതിന്റെ റൊമാൻറ്റിക് ഫീലോടുകൂടി അന്ന് കേട്ടിരുന്ന ആണായാലും പെണ്ണായാലും അവർ കൂടുതലും ഒരു 80% ഇപ്പോൾ 30-നും 38-നും ഇടയ്ക്ക് പ്രായത്തിൽ സഞ്ചരിക്കുന്നവരായിരിക്കും. ആണോ? വിമ്മി വിനീഷിന്റെ കമന്റ് എങ്ങനെയാണ്, സ്കൂൾ ജീവിതം മനോഹരമാക്കിയ ഒരു ഒരിക്കലും തിരിച്ചു വരാത്തൊരു കാലഘട്ടം. മിസ്റ്റർ ഡ്യൂ ഡ്രോപ്സ്, 90s കിഡ്സ് ആയവർക്ക് മാത്രം കിട്ടിയ മധുര നിമിഷങ്ങൾ, മിസ്സിംഗ് മൈ ചൈൽഡ്ഹുഡ്. അനു സ്മിതയുടെ കമന്റ് എങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ആൻഡ് യൂട്യൂബ് ഒന്നുമില്ലാതെ അന്നത്തെ കാലത്ത് എവിടേക്കോ ഇരുന്ന് നമ്മൾ എല്ലാവരും ഈ പാട്ട് കേട്ടു. വർഷങ്ങൾക്കപ്പുറം കാലം നമ്മളെ ഈ കമന്റ് ബോക്സിൽ ഒന്നിപ്പിച്ചപ്പോൾ മനസ്സിലാകുന്നു എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഭാഷ ഒന്ന് തന്നെയാണെന്ന്. കൊള്ളാലേ. ആൻസി ജോർജിന്റെ കമന്റ് ഇങ്ങനെയാണ്, സ്ട്രെസ് ഫ്രീ സ്കൂൾ ലൈഫ് പ്ലസ് ഈവനിങ് ഡ്യൂ ഡ്രോപ്സ്, അമ്മയുടെ ഫുഡ്, സ്വന്തം വീട്, ഹെവൻ, ഗുഡ് ഓൾഡ് വൈബ്സ്.

0: 91.7 FM. 91.7 FM. Qatar's favorite radio station. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഖത്തറിലെ ആദ്യ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ ഓഗസ്റ്റ് 19 ആരംഭിക്കുന്നു.
0: ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഖത്തർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ ഓഫേഴ്സ്. 600+ പാർക്കിംഗ് സൗകര്യങ്ങളുമായി നെസ്റ്റോ വരുന്നു. റേഡിയോ സുനോ 91.7

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു. ബോബിയാണ് കൂടെ ഉള്ളത് സുനു മെലഡീസിൽ. പാട്ടുകളുടെ പിന്നിലൂടെയുള്ള കഥകൾ, ഇന്ന് ആൽബം സോങ്ങിന്റെ പിന്നാലെയാണ് നമ്മുടെ യാത്ര. ഈസ്റ്റ് കോസ്റ്റ് ആൽബംസ് ഒരു സമയത്ത് ഒരു ട്രെൻഡ് സെറ്റർ തന്നെയാണ്. ശരിക്കും ആൽബം സോങ്സിന്റെ ഒരു പീക്ക് എന്നൊക്കെ പറയുന്ന ഈസ്റ്റ് കോസ്റ്റിലൂടെയാണ് പലർക്കും എന്റെ കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങിയത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സാർ മ്യൂസിക് ചെയ്ത് മധു ബാലകൃഷ്ണനും ഗായത്രിയും പാടിയ പാട്ട് ഓർമ്മയില്ലേ?

ഈ പാട്ടിന്റെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴത്തേക്ക് വരുന്ന കമന്റുകളിലൂടെ ഒന്ന് പോവാം. ലിൻസൺ മാത്യുവിന്റെ കമന്റ് ഇങ്ങനെയാണ്, ഒരുമിക്കില്ല എന്ന് അറിഞ്ഞ് പ്രണയിച്ചു നോക്കണം. വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു വിരഹ നൊമ്പരം നമ്മുടെ മനസ്സിൽ എന്നും താളം തുള്ളി നിൽക്കും. ശിവഗൗരിയുടെ കമന്റ് ഇങ്ങനെയാണ്, ഒരിക്കലും ഒരുമിച്ചൊരു ജീവിതമില്ലെന്ന സത്യം മനസ്സിലാക്കിയുള്ള പ്രണയം. ചുറ്റുമുള്ള ബന്ധനങ്ങളെ ഭയന്ന് ഹൃദയത്തിന്റെ ഒരു കോണിൽ ഒളിപ്പിച്ച് ആരും അറിയാതെ കൊണ്ട് നടക്കുന്ന പ്രണയം. പലരുടെയും ജീവിതം ഇന്നിങ്ങനെയാണ്. വേൽ ഗ്രൂമർ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സുവർണകാലത്തിന്റെ ഓർമ്മകൾ. കണ്ണു നിറയുന്നു, യെസ് 90s കിഡ്. ഷിജി രാജന്റെ കമന്റ് ഇങ്ങനെയാണ്, ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു നെഞ്ചിടുപ്പാണ്. ഒന്നും ആകാൻ പറ്റാതെ സ്നേഹിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന. ഡോക്ടർ ലോറ്റിലോ അങ്ങനെ ഞാൻ തോന്നട്ടെ ഇത് പ്രൊണൗൺസ് ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു, പ്രേമിക്കാത്തവർക്ക് ഇത് വെറും പാട്ട്, പ്രാണൻ കൊടുത്ത് പ്രേമിച്ചവർക്ക് ഇത് അവരുടെ ജീവിതത്തിന്റെ ഒരു സെറോക്സ്. പിന്നെ ചിന്നു ചിന്നൂസ്, ഒരുമിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അവനിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഞാൻ ഇന്നും. ഈ കമന്റിൽ അവൻ തോന്നുന്നു എല്ലാവരും അവരുടെ മനസ്സൊക്കെ ശരിക്കും തുറക്കുന്നത്. വേറൊരാളുടെ കമന്റ്, അദ്ദേഹത്തിന്റെ യൂസർ ഐ ഡി കൊടുത്തിരിക്കുന്നത് ഉഷ അല്ല ലേഡി ആട്ടോ, ഉഷ സോമൻ. സ്നേഹിക്കുന്നവർക്ക് എന്താ അകലം, ഹൃദയത്തിനകത്തല്ലേ എപ്പോഴും. ഐഷു ആഷിന്റെ കമന്റ് ഇങ്ങനെയാണ്, ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മിസ്സിങ്. ഒരിക്കലും ഒരുമിക്കാൻ പറ്റാതെ പോയ സ്വപ്നം, ഒരുപാട് സ്നേഹിച്ചിട്ടും വിധിയുടെ മുമ്പിൽ അകലേണ്ടി വന്നു. എന്നാലും മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന പോലെ മിന്നി മറയുന്നു.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
0: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler,
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
4: and
7: Marza Hypermarket, be fresh, be you. Visit your nearest store today.
8: Hi, I'm Arjun Ashwagan.
9: You're listening to
8: Qatar's favorite radio, Radio Suno 91.7.

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഒരുപാട് പേർക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ചില പാട്ടുകളിലൂടെയുള്ള യാത്രയാണ് യെസ് പഴയ ആൽബം സോങ്സ്. തേജ് പർവിന്റെ മ്യൂസിക്കിൽ എം എ ബാബ്ജിയുടെ വരികളും കോൺസെപ്റ്റിലും വന്നൊരു പാട്ടുണ്ട് പ്രണയം എന്ന ആൽബത്തിലെ ഈ പാട്ട്. ശങ്കർ മഹാദേവനാണ് ഈ പാട്ട് പാടിയേക്കുന്ന, ലെനയാണ് അഭിനയിച്ചേക്കുന്നത്. പാട്ടെടുത്ത് ഇതിന്റെ യൂട്യൂബ് വേർഷൻ എടുത്തിട്ടേ ഞാൻ കമന്റ് ബോക്സിലേക്ക് വന്നപ്പം നമ്മൾ അതൊക്കെയാണല്ലോ ഇന്നത്തെ ദിവസം ആൽബം സോങ്സിന്റെ യൂട്യൂബ് എടുത്തിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ വന്ന കമന്റുകളാണ് വായിക്കുന്നത്. അല്ലെ, ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കമന്റ് എന്നെ ഞെട്ടിച്ച എന്താണെന്നറിയോ, നമസ്കാരം പറഞ്ഞിട്ടാട്ടോ ഐ ഡി കൊടുത്തേക്കുന്നത്. പക്ഷെ കമന്റ് ഇട്ടേക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ സുമേഷ്, ഈ ആൽബത്തിലെ നായകനാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഗാനം, നല്ല പാട്ട്, നല്ല വരികൾ, നല്ല ആലാപനം, നല്ല നായിക, നല്ല ചിത്രീകരണം എന്നിങ്ങനെ ഈ പാട്ടിനെ പറയാത്തവർ ആരുമില്ല. പക്ഷെ ഈ പാട്ടിൽ ഒരേയൊരു നെഗറ്റീവായി കമന്റിൽ വന്നിട്ടുള്ളത് ഇതിലെ നായകനെ കുറിച്ചാണ്. അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാനാണ് ഈ ആൽബത്തിലെ നായകൻ ഒരുപാട് തവണ പറയുമെന്ന് വിചാരിച്ചു. അതിനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടും ഞാൻ കാരണം ഈ ആൽബം പരാജയപ്പെടരുത് എന്നതുകൊണ്ടും സ്വയം മറച്ചു വെച്ച 21 വർഷങ്ങൾ. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. എനിക്കറിയത്തില്ല ഇത് ശരിക്കും ഈ നായകൻ തന്നെയാണോ യൂട്യൂബിന്റെ താഴെ ഇത് കമന്റ് ചെയ്തേക്കുന്നതെന്ന്. എന്തായാലും ഈ കമന്റിന്റെ പിന്നാലെ ഒരു 1000-ൽ റിപ്ലൈകൾ അദ്ദേഹത്തിന് പോയിട്ടുണ്ട്. അതിലെ കമന്റുകളൊക്കെ ഇങ്ങനെയാട്ടോ അദ്ദേഹത്തിന്റെ കമന്റിന് റിപ്ലൈ പോയേക്കുന്നത്. എന്റെ പൊന്നു ബ്രോ, നിങ്ങൾ മാസാണ്, ഒരുപാട് പേരെ പ്രണയിക്കാൻ പ്രേരിപ്പിച്ച ഒരാളാണ് നിങ്ങൾ. മറ്റൊരാളുടെ കമന്റ് ഇങ്ങനെയാണ്, സംഗീത് ഒരു കാലത്തെ സൂപ്പർ ഹിറ്റ് ആൽബം സോങ് ആയിരുന്നു, ഇതിൽ അഭിനയിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായി കാണും. അങ്ങനെ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന 1000-ഓളം കമന്റുകൾ. പിന്നീട് വന്നേക്കുന്ന കമന്റുകള്, രാജിമോളുടെ ഒരു കമന്റ് ഉണ്ട്, ഈ പാട്ട് കണ്ടിട്ട് ഇതിലെ നായകൻ ഒരുപാട് മനസ്സിൽ പ്രണയിച്ചിട്ടുണ്ട്, സാധാരണ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന സൗന്ദര്യം, തമിഴ്നാടൻ വിജയ് സേതുപതിക്കും വിശാലിനും ഒക്കെ ഉള്ള ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു പ്രത്യേക സൗന്ദര്യം, റൊമാൻറ്റിക് ഹീറോ. മറ്റൊരു കമന്റ് അദ്ദേഹത്തിന്റെ ഐ ഡി ഓഫ് ലൈൻ എന്നാണ് ഇട്ടേക്കുന്നത്, ഈ ആൽബം ഇറങ്ങുന്ന കാലത്തുള്ള പ്രണയം ഒരു വേറെ ലെവലായിരുന്നു, ആത്മാർത്ഥ പ്രണയം. ഇന്ന് അത്തരം പ്രണയം കാണാൻ കിട്ടില്ല, അതെനിക്കറിയില്ല, ഇന്നും കാണും ട്രൂ ലവ് ഒക്കെ, പക്ഷെ കുറച്ചുകൂടി വ്യത്യാസമായിരിക്കും അല്ലേ. അരുൺ കെ ഭദ്രന്റെ ഒരു കമന്റ് ഉണ്ട്, ഈ ആൽബം ഇറങ്ങിയ കാലം മുതൽ എന്റെ ഫേവറിറ്റുകളിൽ ഒന്നാണ്, ഇതിന്റെ ചിത്രീകരണം അതിമനോഹരമാണ്, ഇതിലെ നായകനെ പിന്നീട് ഒരിക്കലും കാണാൻ കഴിഞ്ഞിരുന്നില്ല, ഇന്നൊരു ഓൺലൈൻ ന്യൂസിൽ വാർത്ത കാണുന്നത് വരെ, എന്തിനാടോ അപകർഷത, താനാണ് ഈ പാട്ടിലെ ഹൈലൈറ്റ്. ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാം തന്നെയും ലെനയും മനസ്സിലേക്ക് കൊണ്ടുവരും, ശരിക്കും താൻ മറഞ്ഞിരിക്കേണ്ടവനായിരുന്നില്ലടോ, ഒരുപാട് സ്നേഹം. ഈ നായകൻ ഇതൊക്കെ വായിക്കുന്നുണ്ടോ ആവോ. അനുഷയുടെ കമന്റും കൂടെ നമുക്ക് അങ്ങനെ ലാസ്റ്റ് ആയിട്ട് വായിക്കാം. എന്തോ ഒരു സങ്കടം തോന്നും ഈ സോങ് കേൾക്കുമ്പോൾ, ഒപ്പം സന്തോഷവും, എന്തൊക്കെയോ മിസ് ചെയ്യുന്ന പോലെ, ഇനി തിരിച്ചു വരുമോ അതുപോലൊരു കാലം. അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുടെ നഷ്ടങ്ങളും നഷ്ടപ്രണയങ്ങളും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഓർമ്മകളും ഒക്കെയാണ് ഈ ആൽബം സോങ്ങുകളുടെ എല്ലാം കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. വല്ലപ്പോഴൊക്കെ ജീവിതത്തിൽ ബോറടിക്കുമ്പോണ്ടല്ലോ ഈ പാട്ടുകളൊക്കെ കേട്ട് ഈ കമന്റ് ബോക്സുകളിലൂടെ ഒന്ന് പൊക്കെ ആ നല്ല കാലങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു വരും.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: In association with Nesto Hypermarket, now opening on 19th August, Old Passport.

0: brought to you by Parthas Barva Village. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
1: Parthas, one stop shop for family.

0: Radio Suno 91.7 FM, Qatar's favorite radio station. Action.
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

ശനം റേഡിയോ സുനോ 91.7 FM. Kadir's favorite radio station.

ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।